0: is Bhagavan's heart. As Bhagavan says, Arunachala is the heart, spiritual heart of the world. So too, Aksharamanamale is the heart of Bhagavan. This work, we saw how Bhagavan wrote it during Giripradakshanam. By the time he completed the Pradakshana, those 108 verses were over. Somebody asked Bhagavan, when devotees desire to hear its import expounded by Bhagavan himself, Bhagavan replied, why don't you explain the meaning yourself? Bhagavan told them, you yourself have to put effort to extract the meaning. Just like you, I will also have to ponder over and explain. I could explain it had I premeditated on it and written. Somehow they came forth. This is Bhagavan's reply. Bhagavan said, I didn't write Aksharamanamalai. Aksharamanamalai flowed through me. I was only a channel. Just like you, I also have to think its meaning and explain to you. So, the mere reading of Aksharamanamalai itself is the effect. In Tamil, in Sanskrit also, spiritual texts, we don't read. There is word for reading in Sanskrit, studying. In Sanskrit we say patanam. But spiritual texts are not for patanam. They are for parayanam. And the parayanam means without giving much importance to the intellectual understanding, you just allow it to flow through you every day. Slowly it seeps in and sparks of insights. Now and then, often it happens within. When you do parayanam, usually in Bhagavatam we say that every time you do parayanam, you might have read that verse, but every day one particular verse, one particular spiritual insight will give darshanam. It will appear before you. Bhagavan's talks, Bhagavan's Stuti Panchakam, Akshara Manamala, everything is like that. You should not simply do it, study it like a research scholar. Every day you do, whether with the heart you read. Somebody asked Bhagavan, one devotee who was very close with Bhagavan, he asked Bhagavan, give me some sadhana. I am not able to do Atma Vicharam, so please give me some sadhana. Then Bhagavan said, every day repeat Ulladina Arpad. That Bhagavan's 40 verses. Constantly repeat it. Ultimately you will find a state where the words will fall off. The external sound will fall off and only the inner essence, the experience alone will remain. You need not be concerned about that. You just sing it again and again and again, whether you understand it or not. So such repetition, such constant singing is parayanam. And one who does everyday parayanam, who does Aksharamanamalai parayanam everyday, the name, coined name for him is Aksharamanamalai Parayana. His parayanam becomes parayanam. Parayana means one who lives for Aksharamanamalai, one who lives with Aksharamanamalai. His constant breath is Arunachala Shiva. Experience of Arunachala Shiva. Tat Parayana. So one who does Parayanam is Parayana. Bhagavan in Aksharamanamalai first does a kapu. Kapu means protection. Security. Spiritually always that is it is believed that even for very serious seekers they need some kind of spiritual security, a compound wall, so that the negative elements will not enter there. So here Bhagavan completely follows the tradition. See, Bhagavan is a purely traditional Vedic sage. That is why that Stuti Panchakam which I mentioned, where Arunachala himself came in the form of a Siddha and sang about Bhagavan, we believe so. In that Stuti Panchakam, he pictures Bhagavan as the embodiment of Vedas. Veda Nayagan, Veda Bhushanan, Vedame Uruvanavan, he says. He is Vedame Uruvanavan. Uru means form. He is the form, embodiment of Vedas. So, everything Bhagavan follows. Some devotee asked Bhagavan, Bhagavan, your teaching of self-inquiry, everything looks very new. It seems that the ancient sages have not mentioned them. It looks very new, not heard of before. Bhagavan said, Bhagavan did not take it as a compliment. He said, Avargal sollavillai aanal inda vaayala varadu oi. If they have not spoken this, these things will not come out of this mouth. That is my mouth. Because truth can never be new. It can be fresh. When everyone realizes it, it is fresh. But there cannot be a new truth. Something that I find, which is not found from right from creation. That is not possible. You can find it fresh. Every time you experience it, it is fresh. And every moment it is fresh. So Bhagavan said, everything is already being revealed. And realization is only a revelation of the ever revealed, eternally revealed truth. I am not revealing anything anew. A guru is not giving you something that you do not have. And when you attain, you feel you already had it. And you wonder how you failed to recognize such a simple thing, which is so simple. That is your own awareness, your own center, your own being, your own experience. And you fail to pay attention to it. You are going on ignoring it lives after lives after lives. And one day one simple person comes before you and tell you that you are the truth. What you are seeking is you yourself. Then all this roaming about comes to a complete stop. Aduve ni. So that puts a stop, a complete stop to all these wanderings. So Bhagavan, in Aksharamanamalai, when he starts, now the subject now for us is Kap. The first thing that he does is Arunachala Vararuk. See, God is a Vara. See, Vara has two meanings. One meaning is bridegroom. And the bridegroom is called Vara because he should be Varichkrad. Won over, or not simply won over, he should be accepted by you. Accepted. You have to simply accept him. You have to accept him. The moment you accept, he comes to you. Such a person is Vara. You accept and he comes to you. The only thing that has to happen in the inner soul, the heart, is that you accept the truth is there. You want truth. You need not know what is truth, how it will reveal, what sadhana you have to do, nothing. You just do the varanam. You just do the varanam means it is just like putting an application and everything is done by the higher official. Like that, from the heart, in Vedanta they call it Shubhecha. From the heart, you have that thirst that you want truth or you want the realization of God or complete freedom from birth, death, this unending misery. That thirst comes from the heart. Once that thirst has awakened, it is like dawn before sunrise. See, that itself is an indication. Actually, it does not come from the mind. That is why when Vivekananda went to Ramakrishna, that boy was burning with thirst for freedom. So when he went and asked Ramakrishna, is it possible to realize God? Ramakrishna just pulled him inside the room, closed the doors and took camphor, arati, and did arati to him, and he said, you are Narayana. You are Narayana himself. But that boy was screaming, this priest is mad. I am Narendranath Datta, a Kayastha. He says Kayastha. Kayastha means a kind of Kshatriya in Bengal. And he is a Brahmin. He should not be worshipping me. And he says, I am Narayana, and does worship to him. I am Narendranath Datta. See, the beauty is, Ramakrishna is on one side, he is worshipping, you are Narayana. On the other side, Narendra is telling him, I am Narendranath. Ramakrishna said, fool, keep quiet. And then said, Narayana, you are Narayana. So the worship is not for that person. That person tells Ramakrishna, I am Narendranath, don't worship me. Ramakrishna said, fool, keep quiet. And that said, you are Narayana, Sakshat Narayana. So the Narayana is waking up within. Lord is just being awakened. See, in Srimad Bhagavatam, there is a Veda Stuti. It is a very moot point, very important point. Parikshit asks Shukabrahma Maharshi, he asks, the teacher is teaching a disciple the highest truth. And the truth is beyond the grasp of the mind. How can the limited mind of the disciple grasp the truth? And how can the person, the teacher, give the truth? Katham charanti nirgune manah. Then Shukacharya says, dear Parikshit, it is not that the teacher is teaching the disciple. The teacher first will see to it that the Lord in the heart of disciple is awakened. A real teacher will not take class. He will not give any homework. He will see to it that he will worship and wake up, make the inner being wake up, kindle the inner being, and then the rest will be done by that. And that inner being will grasp whatever comes from the inner being of the guru. So that is the method. So that is the way the Vedas communicate the highest teaching. Thus saying, beautiful verses comes. Jaya jaya jahi ajam ajida dosha gribhita gunam tvamasiya datpana samavaruddha samasta bhagaham agajagadokasam akhila shaktyavabodhagate kvajid ajayatmana cha charatonu charin nigamaha. Very deep, very profound. So here, Bhagavan first says Arunachala is Vara. You need not know the glory, the majesty of Arunachala, just you have to submit yourself to his radiance. Invoke his grace. From the heart you have to thirst for the revelation. From the heart we have to say, Lord, I do not know who you are, what your glory is. Reveal to me what you are. So Arunachala Vararku Etra. I am going to decorate Arunachala Varam with a garland which befits him. And such garland, Akshara Mana Malai. Usually, the bride puts a garland in the bridegroom's neck, and that garland will be very fragrant. The perfumed flowers will be there in that garland. But in this garland, there is the perfume, the fragrance of self-experience. Akshara Mana Malai Shatra. Then Bhagavan invokes Ganapati. That Vinayaka, he represents, he is Shiva's elder son. And Bhagavan is supposed to be Subramanyam. Many devotees have that kind of Baba. So Bhagavan invokes Ganapati, who he represents removal of spiritual obstacles. Karunakara Ganapatiye Karam Aruli Kapaye. That Karam is Hastadiksha. Karam Aruli Kapaye. So this is the first kap. So Bhagavan just follows the tradition. Then comes the first verse which we saw yesterday. Arunachalamena Ahame Ninaippavar Ahattai Veru Arupai Arunachala. Bhagavan says, O Arunachala, you just completely remove. Not even a single cell of the ego will remain there. Everything you will remove. If the devotee thinks about you, recollects you, Arunachalam ena ahame, in the heart, ninaippavar. Bhagavan himself in various occasions, he has given meaning to this verse. In one place he said, Arunachalam ahame ena ninaippavar. That yesterday I told you. Arunachala itself is I. Arunachala himself is dancing in the heart as I. External Arunachala is like a mirror. When you look at him, he kindles the fire of the inner dance. The inner being is awakened, and the aham, the spurti. In many places, Bhagavan uses the word spurti to represent realization. Recognition of our being. It is, spurti means it is neither a thought nor is it pure awareness. In between, vritti jnanam they say, but that vritti is neither thought, it is nor pure awareness, but a kind of recognition happens that you are the self, you are Brahman. So that recollection is Arunachala Smarana. Arunachalamena ahame ninaippavar ahatai, then only then ahankara gets completely rooted out. Bhagavan's ulladin arpadu, Bhagavan finishes with ahantai uru alidal mukti.
1: Om namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഈശ്വരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സ് ഈശ്വരനെ തന്നെ നിൽക്കുന്നു. മദ്ഗത പ്രാണാഹ, ജീവനെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചവൻ, എന്നുവെച്ചാൽ ജീവിതം തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചവൻ. മദ്ഗത പ്രാണന്മാരായിട്ടുള്ള പ്രാണനെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചവൻ എന്നുള്ളത്, എന്നുവെച്ചാൽ ജീവനെ തന്നെ ഈശ്വരന്, ജീവിതം തന്നെ ഈശ്വരന് വേണ്ടി സമർപ്പിച്ചവൻ. അവരുടെ ജീവിതത്തിന് വേറെ ലക്ഷ്യമൊന്നുമില്ല, ഈശ്വരപ്രാപ്തി മാത്രമേ ലക്ഷ്യമുള്ളൂ. അതാണ് മദ്ഗത പ്രാണന്മാർ. നമ്മുടെ ജീവിതത്തിൽ പരമമായി ഈശ്വരപ്രാപ്തിയാണ് പിടികൊണ്ട്. അതായത് നമ്മളിവിടെ നിന്ന് നേരെ ഹിമാലയം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ തിരിക്കുന്നു, കേരള എക്സ്പ്രസിൽ കയറിയിരുന്നു, ഡൽഹിയിൽ ഇറങ്ങി നേരെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹരിദ്വാർ, ഋഷികേശ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇങ്ങനെ ഈ യാത്രയിൽ വഴിയിൽ കാണുന്ന പലതിനും ചിലപ്പോൾ ആഗ്രഹം തോന്നും, തൽക്കാലം അത് കിട്ടിയാൽ കൊള്ളാം, ആ സാധനം വാങ്ങി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഡൽഹിയിലൊക്കെ ഒന്ന് ഇറങ്ങി താജ്മഹലൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ വഴിയിൽ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു പോകും. അതുപോലെ ഇങ്ങനെ പോകുന്നവർക്ക് അവർക്കൊരു ബോധമുണ്ട്, ഇന്നിടത്താണ് എത്തേണ്ടതെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ആഗ്രഹങ്ങളൊക്കെ വന്നു പോകും. അത് മായയുടെ ഒരു സ്വാധീനമാണ്. ആ മുഖ്യമായ ആ ലക്ഷ്യം ഉള്ളവർക്ക് തന്നെ എന്തുവരും? പണ്ട് നമ്മളൊരു കവി പാടിയിട്ടുണ്ട്, മയാമയമി പ്രപഞ്ചകാര്യങ്ങളിൽ ശരിയായി വലഞ്ഞു പോവാതിരുന്നിരണം. അതായത് ഈ പ്രപഞ്ചകാര്യങ്ങളിൽ തന്നെ പെട്ട് വലഞ്ഞു പോകും. വ്യക്തമായി ലക്ഷ്യബോധം ഉള്ളവർ കൂടി വലഞ്ഞു പോകും. അതാണ് മായയുടെ ശക്തി. മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് പോകും. അപ്പോൾ ഇത് പ്രപഞ്ചകാര്യമാണ്, ഈ പ്രപഞ്ചകാര്യങ്ങളിൽ പോയിട്ട് തന്റെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല എന്നുള്ള ബോധമൊന്നും വരയുന്ന സമയത്തുണ്ടാവത്തില്ല. ബോധമുണ്ടാകുമ്പോൾ താമസിച്ചു പോകും. ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ഇടയ്ക്കുള്ള വലച്ചിലുകളൊന്നും ഇല്ലാതെ വ്യക്തമായ ലക്ഷ്യബോധത്തിൽ ദൃഢമായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് മദ്ഗത പ്രാണന്മാരെന്ന് പറയുന്നത്. മദ്ഗത പ്രാണ അവന്റെ ജീവനെ തന്നെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്ക് വേറെ കച്ചവടങ്ങളൊന്നുമില്ല, ബിസിനസ്സൊന്നുമില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. മദ്ഗത പ്രാണ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുന്നു? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി, പരസ്പരം ബോധിപ്പിക്കുന്നു. കഥയന്തി അതിനെക്കുറിച്ച് തന്നെ പറയുന്നു. സത്സംഗം എന്ന് പറയുന്ന അതാണ്, ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ തന്റെ ജീവിത വ്യാപാരങ്ങളിലെല്ലാം തന്നെ ഇതിനെ വിടാതെ പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇടയ്ക്ക് വരുന്ന പ്രപഞ്ചകാര്യങ്ങളിൽ ഇടപെടുക എന്നല്ല പറയുന്നത്, പ്രപഞ്ചകാര്യങ്ങളാകാം, പക്ഷെ അതിൽ പേയായി വലഞ്ഞു പോവാതിരുന്നിരുന്നു. അത് ഭ്രാന്ത് പിടിച്ച് അതിൽ തന്നെ വലഞ്ഞു പോകരുത് എന്നിറക്കും, അതിൽ നിന്ന് പോകും. മറ്റേ ലക്ഷ്യത്തെ മറന്നിട്ട് ഇതിനെ താൽക്കാലിക ലക്ഷ്യമായി സ്വീകരിക്കാൻ പാടില്ല. ആ പ്രപഞ്ചകാര്യങ്ങൾ നിൽക്കുമ്പം തന്നെ എന്ത് ചെയ്യുന്നു? ബോധയന്തി കഥയന്തസ്ഥ മാം നിത്യം, പരസ്പരം അവനെ ബോധിപ്പിക്കുന്നു, കഥയന്തി പറയുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. പ്രവചനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. നമ്മളിത് മനസ്സിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നതിന്റെ പ്രയോജനം ഈശ്വരപ്രാപ്തിയാണ്. ഇത് പറയുന്നതിന്റെ പ്രയോജനം അല്ല, വേറൊന്നുമല്ല. അവിടെയും മറ്റു ലക്ഷ്യങ്ങൾ വയ്ക്കരുത്. മറ്റു ലക്ഷ്യം വയ്ക്കാതെ പറഞ്ഞാലേ അത് ഉണ്ടാകത്തുള്ളൂ. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ അവിഭാസ്യതി ഭക്തിമൈ പരാമൃതത്വ മാമേ ഹംസേഹ എന്ന് പറയുന്നു. ജൈമം പരമം ഗുഹ്യം, ഇത് പരമമാണ്, ഗുഹ്യമാണ്, അത്യന്തം രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തെന്നുള്ള അർത്ഥമല്ല, ഗ്രഹിക്കാൻ സാമാന്യ ബുദ്ധിക്ക് പ്രയാസമുള്ളതാണ്, പ്രപഞ്ച അതീതമാണ്. രഹസ്യ സ്ഥിതം രഹസ്യം എന്ന് പറയുന്നു. ഏകാന്തതയിൽ സ്ഥിതി എന്നാണ് ഈ തത്വം. ഈ പ്രപഞ്ചത്തിന്റെ മാലിന്യങ്ങൾക്കെല്ലാം അതീതമായി ഉപരിസ്ഥിതി എന്നാണ് ഈ തത്വം. ആണ് ജൈമം പരമം ഗുഹ്യം, പരമമായ തത്വമാണ്, ഗുഹ്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ
4: യാതൊരു സ്പർശവും ഇല്ലാതിരിക്കുന്നതാണ് ഇത്. മദ്ഭക്തേഷ് അവിഭാസ്യതി, ആരാണോ ഇത് എന്റെ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഭക്തിയും മൈ പരാമുകൃത്വ എന്നിൽ പരമമായ ഭക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പരമമായ ഭക്തിയോടുകൂടി പറയുമ്പോൾ അത് വേറെ താല്പര്യങ്ങളൊന്നും വരത്തില്ല, ഉദ്ദേശങ്ങൾ വരത്തില്ല, പ്രാപഞ്ചികമായ ലക്ഷ്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ പറയണമെന്നാണ് ഇത് അറിയുന്നവൻ. ഇതം നാ തപസ്സായ, അതിനു മുമ്പ് ഭഗവാൻ പറയുന്നുണ്ട്, നാ ഭക്തായ കഥാചന നജ അശുശ്രൂഷവേ വാച്യം നജ മാം യോഭ്യസൂയതി. ഇതം നാ തപസ്സായ, തപസ്സില്ലാത്തവനോട് ഇത് പറയരുത്. നാ ഭക്തായ, ഭക്തിയില്ലാത്തവനോട് പറയരുത്. ഇതം നാ തപസ്സായ നാ ഭക്തായ കഥാചന നജ അശുശ്രൂഷവേ വാച്യം, കേൾക്കാൻ താല്പര്യമില്ലാത്തവന്റെ അടുത്ത് പോയി പറയരുത്. നജ മാം യോ അഭ്യസൂയതി, എന്നെ നിന്ദിക്കുന്നവൻ, ഈശ്വര നിന്ദ ചെയ്യുന്നവനും അഭ്യസൂയ നിന്ദ, ഈശ്വരനെ നിന്ദിക്കുന്നവന്റെ മുമ്പിൽ ഇത് പറയാൻ പോകേണ്ട കാര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. കേൾക്കാൻ താല്പര്യമുള്ളവന് എന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യം, കേൾക്കാൻ താല്പര്യമില്ലാത്തവന് വിപരീത ഗുണങ്ങളുള്ളവനോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയുന്നിട്ട് പ്രയോജനമില്ല, അതുകൊണ്ട് പറയരുതെന്ന് പറയുന്നു. എന്നാൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അഭിജയസ്തു ദുരാചാരോ പാപേഭ്യ പാപകൃതമ, ഏറ്റവും ദുരാചാരിയാണ് പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിൽ. സർവം ജ്ഞാനപ്ലവേനൈവ വൃജനം സംതരിച്ച്, ഈ ജ്ഞാനമാകുന്ന തോണിയിലൂടെ ഭഗവാൻ പറയുന്നതാണ് ഈ പാപത്തെ മുഴുവൻ അവൻ മറികടക്കും എന്ന് പറയുന്നത്. മഹാഭാവിയാണെങ്കിൽ പോലും ഈശ്വര ബോധം കൊണ്ട് അവന്റെ പാപത്തെ എല്ലാം അവന് മറികടക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അങ്ങനെയുള്ളവനും ഇത് കേൾക്കാൻ തയ്യാറാവണം. എപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് തിരിയുന്നത്? വാൽമീകിയുടെയും മറ്റും ചരിത്രം പറയുന്നത് പോലെ. അങ്ങനെ അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അതുകൊണ്ടെന്താണ്, ഭക്തിമൈ പരാമുകൃത്വ, അങ്ങനെ ആരാണോ ഇതിനോട് താല്പര്യമുള്ളത് അവനോട് പരമമായ ഭക്തിയോടുകൂടി പറയുന്നവൻ, മാമേവ ഏഷ്യതി അസംശയഃ, അവൻ എന്നെ തന്നെ പ്രാപിക്കും, അവർ യാതൊരു സംശയവും വേണ്ട എന്നാണ്. അതാണ് ഈ പറയുന്നത് പ്രവചനത്തിന്റെ പ്രയോജനമുള്ളതാണ്. യാതൊരു സംശയവും വേണ്ടാണ്, ആ സംശയഃ നിശ്ചയപൂർവമായിട്ട് ഭഗവാൻ പറയണം. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഭഗവാൻ അത്രയും നല്ല ഗ്യാരണ്ടി കൊടുക്കത്തുള്ളൂ. പറയുന്നുണ്ട്, നമേ ഭക്ത പ്രണശ്യതി, അല്ലയോ അർജുന, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, ഒരിക്കലും എന്റെ ഭക്തന് നാശം ഉണ്ടാകത്തില്ല, ഒരു കാരണവശാലും അവന് നാശം ഉണ്ടാകത്തില്ല എന്നുള്ളത്. വീഴ്ചകളുണ്ടാവും, പക്ഷെ ആത്യന്തികമായ നാശം ഉണ്ടാകത്തില്ല. മായ ഒരു പക്ഷെ അവനെ പിടിച്ചെന്നിരിക്കാം, എന്നാലും അവൻ മുക്തനായി തീരും എന്നാണ്. അവൻ ഭക്തനാണെങ്കിൽ അതുകൊണ്ടതാണ് അതിന്റെ പ്രയോജനം. അങ്ങനെ ഇത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഗ്രഹിക്കുന്നത്. അതാണ് കൂടെ പറയുന്നത്, കഥയന്തി പരസ്പരം ബോധയന്തി, പരസ്പരം ബോധിപ്പിക്കുന്നു, കഥയന്തി മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി പരസ്പരം കഥയന്തിക മാം നിത്യം. അങ്ങനെ അതിന്റെ പ്രയോജനം എന്താണ്, തുഷ്യന്തിക രമന്തിക, അവൻ സന്തോഷിക്കുന്നു, രമിക്കുന്നു എന്നത്. സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം, അപ്പൊ ഭഗവാന്റെ വാക്കുകളെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ട്, ആ വാക്കുകളെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതുകൊണ്ട് ആ വാക്കുകൾ നിമിത്തമായി ഉണ്ടാകുന്ന സന്തോഷം തുഷ്യന്തി. അങ്ങനെ ആ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ആത്മബോധവും ആത്മസ്ഫുരണം കൊണ്ടുള്ള ആനന്ദവും ഉണ്ടാവും. ഈ ആലംബനം കൂടാതെ തന്നെ ആത്മാനന്ദമാണ് എല്ലാ ആനന്ദത്തിനും അനുഭവിക്കുന്നത്. പക്ഷെ അതിനെപ്പോഴും ഒരു ആലംബനം ആവശ്യമാണ്. അത് വിഷയമാണ് അതിന്റെ ആലംബനം. വിഷയമാകുന്ന ആലംബനത്തിലൂടെ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നതാണ് നമ്മുടെ സുഖാനുഭവങ്ങളെല്ലാം. പക്ഷേ എന്ത് ചെയ്യുന്നു, ഈശ്വരന്റെ ഉപദേശം, ഈശ്വരന്റെ വാക്യങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ വാക്യങ്ങളെ അവലംബിച്ചുകൊണ്ടൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട്. ആനന്ദത്തോടൊപ്പം തന്നെ ആനന്ദം അനുഭവിക്കുമ്പം തന്നെ എന്ത് വരുന്നു, മനസ്സ് അവിടെ നിശ്ചലമായി അനുഭവിക്കുന്ന ആനന്ദമാണ് രമന്തിക. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തേ തേന മാം ഉപയാന്തി തേ. ഏവം സതതയുക്താനം, ഇതാണ് സതതയോഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സതതയോഗം അനുഷ്ഠിക്കുന്നവർ, നിരന്തരം ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് പറയുകയും മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും ചെയ്യുന്നവരെന്നാണ്. അങ്ങനെ ചെയ്യുന്നവർ ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, ഈശ്വരനെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ദദാമി ബുദ്ധിയോഗം തേ, അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, ജ്ഞാനത്തെ കൊടുക്കുന്നു. ദദാമി നൽകുന്നു എന്നാണ്, ഞാൻ കൊടുക്കുന്നു എന്നാണ് ദദാമി എന്ന് പറയുന്നത്. ഈശ്വരൻ കൊടുക്കുന്നു എന്നാണ്. ആ കാര്യം പറഞ്ഞു വരാനാണ് ഞാനിത് പറഞ്ഞത്. അതായത് അങ്ങ് ദുഃഖത്തിന്റെ മറുകര കടത്തു എന്ന് പറഞ്ഞാൽ ആ ബോധത്തെ എനിക്ക് തന്ന് ദുഃഖത്തിന്റെ മറുകര കടത്തു എന്നാണ്. അപ്പൊ ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ ധരിക്കുന്നു, അല്ലാതെ ഒരിക്കലും ഒരു അഹംഭാവമല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് ഉള്ള അനുഭവം ഒരു അഹംഭാവമാണെന്ന് ധരിക്കുന്നത് മഹാമൂഢതയാണ്. ആ ബോധം എന്താണ്? ഈശ്വരൻ കൊടുക്കുന്ന ഒരു ബോധമാണ്. ദദാമി ബുദ്ധിയോഗം തേ, ഞാൻ അവർക്ക് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു എന്നാണ്. തേന് മാം ഉപയാന്തി തേ, ആ ബുദ്ധിയോഗത്തിലൂടെ ആ ജ്ഞാനത്തിലൂടെ അവർ എന്നെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ തന്നെ കൊടുക്കുന്ന ആ ജ്ഞാനത്തിലൂടെ, അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഇത് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ പറയും, ഇത് കർത്തൃതന്ത്രമല്ല, നീ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, നീ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അതിന് മുമ്പ്. പക്ഷെ ഈ ഒരു കാര്യം, ആ ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ നൽകേണ്ടതാണ് എന്ന് പറയും. അത് നൽകുന്നതിനുള്ള ഉപായവും പറഞ്ഞു. എന്താണ്? ബോധയന്തി പരസ്പരം കഥയന്തി. അത് കഴിഞ്ഞാലോ പിന്നെ കർത്തവ്യങ്ങളൊന്നുമില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്തവ്യമൊന്നും. അപ്പോ ഇത് നമ്മൾ ഈശ്വരന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി, എന്താണ് പരസ്പരം മനസ്സിലാക്കിക്കുന്നതിന് ചിലത് അങ്ങനെ പറയും, മൂഢതയാണ്. ആ ഇത് ഞാനിതൊക്കെ ഇനി ഉപദേശിക്കുന്നെങ്കിൽ ഞാനൊരു ആത്മജ്ഞാനിയാണ്, ഇനി 100 ജന്മം ജനിക്കേണ്ടി വരും ഇത് ആകണമെന്നുണ്ടെങ്കിൽ. എന്നാലും പറയും, ഇത് ഇനി പരിപൂർണമായ ആത്മജ്ഞാനം നേടിയതിനു ശേഷം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ആരുടെങ്കിലും പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ പറയുന്ന എന്താണ്? ഇതിന്റെ ഉപായമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്ന എന്താണ്? ഭക്തി മയ പരാം കൊടുക്കുക, എന്നിൽ പരമമായ ഭക്തിയോടുകൂടി ഈ കാര്യം ഭക്തന്മാരോട് പറയണമെന്നാണ്. അതാണ് ഇതിന്റെ സാധനയെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാവണമെന്ന്. ഹഠാത് വിവരക്കേട് കൊണ്ട് ഒരാൾ ബലം പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ഈ ബോധം ഉണ്ടാവും? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ മഹാ മണ്ടത്തരമാണ്. അങ്ങനെ നമ്മൾ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ബലപ്രയോഗം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഈ ഈശ്വര ബോധം എന്ന് പറയുന്നത്. ഒരിക്കലും ബലപ്രയോഗം കൊണ്ട് കിട്ടുന്നതല്ല. നബഹുദാശ്രുതേന ഉപനിഷത്തിൽ പറയും, എല്ലാ ശാസ്ത്രങ്ങളും അധ്യയനം ചെയ്തു കഴിഞ്ഞാലും ബോധം ഉണ്ടാകത്തില്ല, ഈശ്വരൻ തന്നാലേ ആ ബോധം ഉണ്ടാകും. സർവശാസ്ത്രങ്ങളും ബ്രഹ്മസൂത്രം 100 തവണ പിടിച്ചാലും ബോധം ഉണ്ടാകത്തില്ല, യാതൊരു സംശയവും കഥാ ബലപ്രയോഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഒക്കത്തില്ല. അല്ല, അത്തരമുള്ള മൂഢ ബുദ്ധി കൊണ്ടൊന്നും നേടേണ്ട ഒന്നല്ല ആത്മബോധം. അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്താണ്? ദദാമി ബുദ്ധിയോഗം തേ, ആരാണോ ഈ തരത്തിൽ ഈശ്വരനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും പറയുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നത്, അവന് സതതയുക്താനാണ്. ഇതിൽ നിരന്തരം അവൻ ഇരിക്കുമ്പോൾ അതിനാണ് നമ്മൾ മനനം എന്ന് മറ്റും പറയുന്നത്. നിരന്തരം അതിൽ തന്നെ മുറുകിയിരിക്കുന്നവന് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, അവൻ എന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നാരദൻ എന്ത് ചെയ്തു? ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തു, ആത്മബോധമാണ് ഈശ്വരബോധമാണ് മോക്ഷത്തിന് കാരണമെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടും കാര്യം അങ്ങോട്ട് ശരിയാകുന്നില്ല, ശോകം മാറുന്നില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു ഭഗവാൻ? അല്ലയോ ഭഗവാനെ, ശോകസ്യ പാരം താരയും, ഈ ശോകത്തിന്റെ മറുകരെ എന്നെ കടത്തും എന്ന് പറയുന്നു, ദുഃഖത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ എന്ന് പറയുന്നു. ഓ നാരദൻ, ധനുകുമാര മഹർഷി ശരിയായ തത്വബോധം ഉപദേശിക്കുന്നു. നാരദന് ആ ബോധം ഉണ്ടായി. ആ കാര്യങ്ങൾ അടുത്ത് ഛന്ദോഗ്യോപനിഷത്ത് പറയുന്നത്, തസ്മൈ മർദ്ദിത കഷായായ തമസഃ പാരം ദർശയതി ഭഗവാൻ സനത്കുമാരഃ. തസ്മൈ മർദ്ദിത കഷായായ, അവന് മർദ്ദിത കഷായായ, കഷായങ്ങൾ എന്ന് പറയുന്നത് അന്ധകരണ ദോഷങ്ങളാണ്, രാഗം ദ്വേഷം തുടങ്ങിയ ദോഷങ്ങൾ. അതെല്ലാം നശിച്ചവന്, ആ ദോഷങ്ങളെല്ലാം നശിച്ചവന് തമസഃ പാരം, ഇരുട്ടിന്റെ മറുകര, അവിദ്യയുടെ മറുകര ദർശയതി ഭഗവാൻ സനത്കുമാരഃ. ഭഗവാൻ സനത്കുമാരൻ അതിനെ കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. നാരദൻ അതിന് പരിഭാഗം വന്നിരുന്നു. ആ പരിഭാഗം വന്ന സമയത്ത് ഭഗവാൻ, ഇതൊരാഖ്യാനം ഒരു കഥയാണ്, കഥാരൂപത്തിൽ ശ്രുതി ഈ കാര്യം പറയുകയാണ്. ആ പരിഭാഗമായ അവസ്ഥയിൽ ഭഗവാൻ സനത്കുമാരൻ ആ ഇരുട്ടിന് മറുവശം അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യുമാദ്യ ശ്രുതിയോ മോക്ഷ പ്രതിബന്ധ നിവൃത്തി മാത്രം ഏവ ആത്മജ്ഞാനസ് ഫലം ദർശേ എന്തി. അപ്പൊ അങ്ങനെ പരിപക്വമായ ഒരാളിൽ മാത്രമേ ഗുരുപദേശം ശരിയായ ഫലത്തെ കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കും. അതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നാരദൻ പലതവണ വേദമൊക്കെ അധ്യയനം ചെയ്ത് പറഞ്ഞു, ഞാൻ 4 വേദങ്ങളും അധ്യയനം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ വേദം അധ്യയനം ചെയ്തിട്ടും ആ ബോധമുണ്ടായി, ശോകം നശിച്ചില്ല, തത്വം എന്താണെന്ന് പിടികിട്ടി, അനുഭവത്തിൽ വന്നു. എന്തുകൊണ്ടത്? യോഗ്യന്മാരായ ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? യോഗ്യന്മാരായ ഗുരുക്കന്മാരുണ്ടായാലും ശരി, അവന് പാകത കൂടെ വരണം, യോഗ്യത കൂടെ വരണം. ശിഷ്യന്റെ യോഗ്യതയാണ് മുഖ്യം. ശിഷ്യന് യോഗ്യതയുണ്ടെങ്കിൽ ഗുരുത്വം ഏത് ഭാവത്തിനും വരാം. ഉപദേശം, ഗുരുത്വം, പ്രപഞ്ചത്തിന്റെ ഏത് അംശത്തിൽ നിന്നാണോ ഗുരുത്വം സംഭവിക്കാം. അയാൾക്ക് ബോധമുണ്ടാകുന്നതിന് എന്തും ഗുരുവായി മാറാം. ദത്താത്രേയന്റെയും മറ്റും കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്ന അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ആ ബോധം കൊടുക്കുന്നത് ഈശ്വരനാണല്ലോ. ഈശ്വരൻ ഏത് ഭാവത്തിനും പ്രത്യക്ഷമായി അവന് ആ ബോധത്തെ കൊടുക്കാം. അപ്പോൾ ഒരാൾ പരിശ്രമിക്കേണ്ടത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അയാൾ പരിശ്രമിക്കേണ്ടത് തന്റെ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമം പോകുന്നത്. തന്റെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതുകൊണ്ടാണ് സാധന എന്ന് പറയുന്നത് ഒരിക്കലും സാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമം പോകുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് അത് സഹജമായി വരുന്നതാണ്, അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയ്ക്ക് അനുസരിച്ച് വരുന്നതാണ്. അപ്പൊ ആ പക്വത, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൃദുത കഷായ ഭഗവാൻ പറയുന്ന അവജാനന്തി മാം മൂഢ മനുഷ്യൻ തനുമാശ്രിതം പരം ഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വരൻ. അതായത് ഇപ്പൊ ഗുരു നമ്മുടെ മുമ്പിൽ വന്നാലും ആ ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമ്മൾ അറിയും. നമുക്ക് ഗുരുവിനെ നമ്മൾ പ്രാപ്തമായി എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനം മാത്രമായിട്ട് എനിക്ക് ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കത്തില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അവജാനന്തി മാം മൂഢ മനുഷ്യൻ തനുമാശ്രിതം. മുമ്പ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ മനുഷ്യ ശരീരത്തെ ഇരിക്കുന്ന ഗുരുവനായി എന്നെ ഈ മൂഢന്മാർ ധരിക്കുന്നു എന്ന് പറയാം. മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാളായിട്ട് ഈ മൂഢന്മാർ എന്നെ ധരിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഈ ലോകത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഗുരു പറയുന്നതാണ്. ഗുരു എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെ എന്താണ്? ഒരു മനുഷ്യരൂപമാണ്, മനുഷ്യയും തനും ബാഹ്യമായി കാണുന്ന ഒരു ഗുരു. അതിനപ്പുറം ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിൽ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? വരത്തില്ല. മനുഷ്യരൂപത്തെ മാത്രമേ വരത്തുള്ളൂ. അത് വരണ്ടെന്നുള്ളതല്ല, അത് അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഗുരുവിന്റെ യഥാർത്ഥ രൂപം അവിടെ എന്താണ്? പരംഭാവം, എന്റെ പരമമായൊരു ഭാവമുണ്ട്. അജാനന്ദ, അത് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ല. ആ ശരീരത്തിലൂടെ മനസ്സിലാക്കേണ്ട ഗുരുവിന്റെ ആ പരമമായ ഭാവം അതിനെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെ? ഭൂതമഹേശ്വരൻ. ഞാനെന്താണ്? ഭൂതമഹേശ്വരനാണ്. സർവപ്രാണികൾക്കും ഈശ്വര സ്വരൂപനായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ഭൂതമഹേശ്വരം എന്ന് പറയുന്നത്. സർവപ്രാണികളുടെയും ഈശ്വര സ്വരൂപമായിരിക്കുന്ന ഈശ്വരീയ ഭാവം ബാഹ്യമായി കാണുന്ന ശരീരമല്ല, ബാഹ്യമായ ശരീരമല്ല, അതെന്താണ്? അത് ഈശ്വരീയമായ ഭാവമാണ്. അതിനെ മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ലെന്ന് വിരവിക്കുകയാണ് ഭഗവാൻ തന്നെ. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ഈശ്വര തത്വം, ഗുരു സങ്കല്പം എന്ന് പറയുന്നതും അതിന്റെ പൂർണ്ണമായ വികാസത്തിലേക്ക് എത്താൻ തന്നെ എത്രയോ പ്രയാസം. അപ്പൊ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് കൊണ്ട് ഗുരുവിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവണമെന്നില്ല. പിന്നെ ആ ഗുരുപ്രാപ്തി പരമഭാഗ്യമാണ് എന്ന് പറയുന്നത് ദുർലഭമാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദുർലഭമായ കാര്യമാണ് ആ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത്. അത് പ്രാപ്തമാകുമ്പോൾ അത്രയും അയാൾ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അത് സത്യമാണ്. പക്ഷെ എന്നാലും ആ രക്ഷപ്പെടുന്നതിനുള്ള മാർഗം വ്യക്തമായ തത്വബോധമാണ്, ഗുരു തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് എന്നുള്ളതാണ് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഗുരുപ്രാപ്തി ഭൗതികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഗുരുപ്രാപ്തി കൊണ്ടും നല്ല മുഖ്യം, മറിച്ച് ശിഷ്യന്റെ യോഗ്യതയാണ്. ഗുരുവിന്റെ തത്വം മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യൻ ശരിക്കും യോഗ്യനായിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ശിഷ്യന്മാർ ഗുരുവിനെ കൊല്ലാൻ തന്നെ ശ്രമിക്കുന്നത്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ല കഥകളിലൊക്കെ വായിക്കില്ലേ, ഗുരുവിനെ ശിഷ്യന് വിട്ടുകൊടുത്തെന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നില്ലേ. ഗുരുപ്രാപ്തി ഉണ്ടായി കഴിഞ്ഞാൽ ജൂഡാസന്റെയും മറ്റും കഥ കേട്ടിട്ട് ഗുരുപ്രാപ്തി ഉണ്ടായി എന്ന് പറഞ്ഞ് അതിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗുരുവിന്റെ തത്വം മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ഫലവത്താകുന്നില്ല. അപ്പൊ യോഗ്യത ശിഷ്യനാണ് വേണ്ടത്. പക്ഷെ ഒരു ശിഷ്യനും ഒരിക്കലും തന്റെ യോഗ്യതയെക്കുറിച്ച് ദുഃഖിക്കാറില്ല. ഗുരുവിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാറുള്ളൂ. മിക്കവാറും എല്ലാ ശിഷ്യന്മാരും അവരുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്ന ഗുരുവിന്റെ യോഗ്യതയെ തട്ടപ്പെടുത്താൻ വേണ്ടി. ഗുരുത്തനും തന്റെ യോഗ്യതയെക്കുറിച്ച് ആത്മപരിശോധനയ്ക്ക് ഒരു ശിഷ്യന് സാധാരണഗതി മുതിര അറിയില്ല. ഇവിടെ നാരദനെ കുറിച്ച് പറയുന്നത് എന്താണ്? മൃദുത കഷായ, അത് പ്രത്യേകം പറയുന്ന അതിനു വേണ്ടിയിട്ടാണ്. തന്റെ എല്ലാ ദോഷങ്ങളും മാറിയപ്പോൾ എന്ത് ചെയ്തു? സനത് കുമാരൻ ആ തത്വത്തെ വെളിപ്പെടുത്തി എന്നാണ്. പാരം ദർശേരി ഭഗവാൻ, ദർശേരി കണ്ടു എന്നല്ല, കാണിച്ചു എന്നാണ്. ദർശേരി എന്നാണ് കാണുന്നു എന്നുള്ളതിന്

വെളിച്ചത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇരുട്ടിനെ നശിപ്പിക്കാതെ മാത്രം, പിന്നെ ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇരുട്ടിനെ അത് നശിപ്പിക്കുന്നു. അതുപോലെ ഈ ആത്മബോധം അന്ധകാരത്തെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നു, വേറൊന്നും അവിടെ ആവശ്യമില്ല എന്ന് കാണിക്കുന്നുണ്ട് ശ്രുതികൾ എന്നാണ്. മോക്ഷപ്രതിബന്ധ നിവൃത്തി മാത്രം, മോക്ഷപ്രതിബന്ധ നിവൃത്തി മാത്രമാണ് ആത്മജ്ഞാനത്തിൽ ഫലം ദർശയേണ്ടി ആത്മജ്ഞാനത്തിന്റെ ഫലമായി ദർശിപ്പിക്കുന്നതെന്ന്. തഥാച ആചാര്യ പ്രണീതം ന്യായ ഉപബൃംഹിതം സൂത്രം ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാന ഉത്തരോത്തരോ അപായേ തദനന്തര അപായ അപവർഗ. ഇവിടെ ആചാര്യൻ എന്ന് പറയുന്നത് ഗൗതമനാണ്, ന്യായ ശാസ്ത്രത്തിന്റെ പ്രണേതാവാണ്, ഋഷിയാണ്. ആചാര്യസ്വാമികൾ വളരെ ശക്തമായി വളരെ വാശിയോടുകൂടി നിഷേധിച്ചിട്ടുള്ള ഒരു ആചാര്യനാണ് ഗൗതമൻ. ബ്രഹ്മസൂത്രത്തിലെ നല്ലൊരു ഭാഗം പേജുകൾ ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നു, നമുക്ക് കാണാം. അതായത് ഈ ഗൗതമന്റെ സിദ്ധാന്തത്തെ കഴിയുന്ന അവസരങ്ങളിലെല്ലാം താർക്കിക പശുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വരെ ബൃഹദാരണ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് ഇത് ബാലും കൊമ്പും ഇല്ലാത്ത മൃഗമാണെന്ന് വരെ പറയുന്നുണ്ട്. അതായത് വാശിയേറിയ തർക്കം വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നുണ്ട്. അതേ ആചാര്യൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആചാര്യ പ്രണീതം? അതേ ആളിനെ ഗുരുവായി ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ് ആചാര്യസ്വാമി. എന്നുവെച്ചാൽ അദ്വൈതത്തിന് സ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും നിലപാട് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല. പക്ഷേ ആ ദർശനത്തിൽ തന്നെ ന്യായയുക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ ഇന്ന് വ്യക്തിവിദ്വേഷമുണ്ട്. നമ്മൾ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു ആചാര്യന്റെ ആശയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിയോടുള്ള വിരോധമാണ്, അല്ലെങ്കിൽ അവിടെ ബഹുമാനമില്ലാത്തതുകൊണ്ടാണ്, വ്യക്തി നിന്ദയാണ്, അങ്ങനെയൊന്നും ഇവിടെ വരുന്നില്ല. ഇവർക്ക് ആർക്കും തന്നെ പരസ്പരം നിന്ദയില്ല, പരസ്പരം നിന്ദിക്കുന്നില്ല. ആശയത്തെ ഖണ്ഡിക്കും. ആശയത്തെ നിഷേധിക്കുന്നതിന് വ്യക്തിയെ നിഷേധിക്കുന്നില്ല, ഒരു തരത്തിലുള്ള വ്യക്തിയോടുള്ള അനാദരവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. ഒന്ന് ബൗദ്ധ അനുയായികളെയാണ്, മറ്റൊന്ന് ഈ താർക്കികന്മാരെയാണ്. ഇവരെയാണ് ആചാര്യസ്വാമികൾ ശരിക്കും നിഷേധിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ആചാര്യനെ സ്മരിക്കുമ്പോൾ ആചാര്യ പ്രണീതം എന്ന് പറഞ്ഞത് അതിനെ വളരെ ബഹുമാനത്തോടുകൂടി സ്മരിക്കുകയാണ്. ഗുരു ആചാര്യൻ എന്ന് വെച്ചാൽ ഗുരുവാണ്, ഗുരു തന്റെ തന്നെ ഗുരുവായി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ആ ഗൗതമൻ പോലും വെളിപ്പെടുത്തിയിരിക്കുന്ന ചില പരമാർത്ഥ സത്യങ്ങളുണ്ട്, അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഒരാശയത്തെ സംബന്ധിച്ച് അന്ധമായി ഏതെങ്കിലും ഒരാശയത്തെ പിന്തുടരുക എന്ന് പറയുന്നത് അദ്വൈതത്തിൽ അങ്ങനെ ഒരു നിലപാടില്ല. അദ്വൈത സിദ്ധാന്തത്തിൽ എന്തെങ്കിലും യോജിക്കാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഏതാചാര്യനായാലും ശരി അതിനെയൊക്കെ നിഷേധിക്കും. അതാണ് അദ്വൈതയുടെ രീതി. അതൊരിക്കലും ആചാര്യനെ നിഷേധിക്കുന്നതല്ല, ആശയത്തെ നിഷേധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും ഋഷിമാരാണ്. ആ നിഷേധിക്കുന്നതിനു വേണ്ടി ഏത് ആരാണോ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആചാര്യസ്വാമികളെയും ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഇനി വരുമ്പോൾ രണ്ടാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് അത് പ്രത്യേകം എടുത്തു പറയും. ഞങ്ങൾ ഈ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് ഒരിക്കലും ആരോ വിദ്വേഷത്തിന്റെ രാഗദ്വേഷത്തിന്റെ പേരിലല്ല, മറിച്ച് ആരാണോ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് അവരുടെ ബുദ്ധിയെ സ്ഥിരമായി ഈ ആശയ തത്വത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ആരെങ്കിലും പേരുള്ള നിന്ദയായി കണക്കാക്കരുത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ആദരവോടുകൂടി ആചാര്യ പ്രണീതം എന്ന് പറയുന്നു. ഗൗതമാചാര്യനാൽ നിർമ്മിച്ച ന്യായസൂത്രത്തിലെ ദ്വൈതശാസ്ത്രമാണ്, അതിന്റെ ഒരു സൂത്രമാണ്. ന്യായ ഉപബ്രംഹിതം എന്നാണ്, ന്യായപുഷ്ടമായിരിക്കുന്ന യുക്തിയുക്തമായ എന്ന് നമ്മൾ പറയുന്നത്. ഉപബ്രംഹിതം എന്ന് വെച്ചാൽ വളരെയധികം യുക്തിയുണ്ടെന്നറിയും, പരമമായ യുക്തിയുള്ള ഒരു സൂത്രം എന്നറിയും. ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് അങ്ങേ അറ്റത്തെ യുക്തിഭദ്രമാണ് ഈ ആശയം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ യുക്തിയോടുള്ള ആചാര്യൻ അവിടെ പ്രകടിപ്പിച്ച ആ യുക്തിയോടുള്ള ആദരവോടെ കാണിക്കുകയാണ്. ശരിയായ ആശയം വന്നു കഴിഞ്ഞാൽ അതിനോട് അങ്ങേയറ്റത്തെ ആദരവ് കാണിച്ചാണ് പറയുകയാണ്. ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാനാം ഉത്തരോത്തര അപായേ സദാനന്തര അപായ അപവർഗ ഇതി. മോക്ഷത്തിന് കാരണം തത്വജ്ഞാനമാണ് എന്നുള്ള ഒരാശയം ആണ് ഇവിടെ പറയുന്നത് ഈ സൂത്രത്തിൽ. ഈ ആശയത്തെയാണ് ആചാര്യസ്വാമികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ തത്വജ്ഞാനം ഏതു തരത്തിലുള്ളതാണ്, അതിന്റെ സാധനങ്ങൾ എന്തൊക്കെ ഉള്ളതാണ്, ഈ കാര്യം പറയുമ്പോൾ ഈ ആചാര്യന്റെ ആശയങ്ങളെ അംഗീകരിക്കത്തില്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള തത്വജ്ഞാനം? തത്വം എന്ന് വെച്ചാൽ യഥാർത്ഥം എന്നാണ്. അപ്പൊ തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം എന്താണ്? ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അദ്വൈതമാകുന്നില്ല. കാരണം ഈ ദ്വൈതീം പറയുന്നത് അതല്ല ജ്ഞാനം കൊണ്ട്.

0: തത്വമാണ് ന്യായാചാര്യനും പറയുന്നത്. ഗോതമ മഹർഷിയുടെ അഭിപ്രായം അത് തന്നെ. തത്വജ്ഞാനം കൊണ്ട് അവർ ധരിക്കുന്ന തത്വജ്ഞാനം, അതുകൊണ്ട് മോക്ഷം എന്നാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അദ്വൈതം ആയില്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്ന ഈശ്വരജ്ഞാനം? ആ ഈശ്വരജ്ഞാനം അദ്വൈതി പറയുന്നുണ്ട്, ഈശ്വരജ്ഞാനം ഇന്നതാണ് എന്ന്. ആ ജ്ഞാനം കൊണ്ടേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ, വേറെ ഏതെങ്കിലും ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല. അതിനെയൊന്നും തത്വജ്ഞാനമൊന്നും പറയാൻ പറ്റത്തില്ല, അതും ഒരു ജ്ഞാനമാണ്. അറിവെല്ലാം അറിവും ജ്ഞാനം തന്നെ. ആ ഭാഗത്തിലാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ള ആ ആശയത്തെ പ്രകടമാക്കി. അത് അദ്വൈതിയുടെ മാത്രം അഭിപ്രായമല്ല, ജ്ഞാനം കൊണ്ട് മോക്ഷവും. സംഖ്യന്മാർ പറയുന്നു അത് വിവേകഖ്യാതി, അതുകൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറയും. യോഗശാസ്ത്രത്തിന് ഒരു പരിധിവരെ അത് അംഗീകരിക്കുന്നുണ്ട്. വിവേകഖ്യാതി ഒരു പരിധിവരെ മോക്ഷത്തിന് കാരണമാണ്. വൈശേഷികന്മാരും പറയുന്നുണ്ട് ജ്ഞാനം കൊണ്ടാണ് മോക്ഷം എന്ന് പറയുന്നുണ്ട്. ബൗദ്ധന്മാരിലും ഒരു വിഭാഗം പറയുന്നുണ്ട് ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണമെന്ന്. വിജ്ഞാനവാദികൾ ഒരു വിഭാഗക്കാർ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ പലരും ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നുണ്ട്. അത് അദ്വൈതിയുടെ കണ്ടുപിടുത്തമൊന്നുമല്ല, അതിന് മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. പക്ഷെ യഥാർത്ഥമായ ആ ജ്ഞാനം എന്താണെന്നുള്ള കാര്യത്തിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. പക്ഷെ ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരാശയത്തെ ആചാര്യസ്വാമികൾക്ക് മുമ്പ് തന്നെ ഗൗതമൻ അത് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആചാര്യനോട് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആ സൂത്രത്തെ ഇവിടെ സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി, പൂർവപക്ഷത്തിന് വേണ്ടിയല്ല, സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആചാര്യസ്വാമികൾ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. തന്റെ മാത്രം അഭിപ്രായമല്ല, പുതിയൊരാശയമല്ല എന്ന് കാണിക്കുകയാണ്. പരമമായ ആശയം അത് തന്നെ, ഇരുട്ട് ഒരിക്കലും വെളിച്ചമില്ലാതെ ഇരുട്ട് നശിക്കത്തില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ ഈശ്വരബോധമില്ലാതെ സംസാരത്തിൽ നിന്ന് മോക്ഷം ഉണ്ടാകത്തുമില്ല. ഇതിൽ യാതൊരു സംശയവും ഇതിൽ അങ്ങനെ വേറെ ഒരു ഒന്നിനും യാതൊരു യുക്തിയും ഇല്ല. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് തന്നെ ഇവിടെ ആചാര്യസ്വാമികളും പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളടുത്ത് തുടർന്ന് ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി ചർച്ച അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
0: ഉപദേശിക്കുന്നവൻ ഗ്രഹിച്ചിരിക്കണം. അതൊന്നും ഗ്രഹിക്കുന്നവന് അതിനുള്ള യോഗ്യത വേണം, ഗ്രഹിക്കുന്നതിനുള്ള ഗ്രഹണ സാമർഥ്യം ഉണ്ടാവും. ഇത് രണ്ടും ഒത്തു വന്നു കഴിഞ്ഞാൽ ശ്രവണകാലത്തിൽ തന്നെ തദ്ദർശനം സംഭവിക്കും. ശ്രവണകാലത്തിൽ തന്നെ ഇത് സംഭവിക്കും. പിന്നെ മനന നിധ്യാസനങ്ങൾ എന്തിനു? മന്ദവ്യോ നിരിധ്യാസിതവ്യം എന്ന് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടി? ശ്രവണകാലത്തിൽ തന്നെ ആ ദർശനം സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, മനന നിധ്യാസനങ്ങളുടെ ആവശ്യമില്ല. ഇനി ആ ദർശനം സംഭവിച്ചാലും മനന നിധ്യാസനങ്ങൾ കൊണ്ട് ദോഷമില്ല എന്ന് പറയും. അപ്പം അവിടെ മനന നിധ്യാസനങ്ങൾ വിധിക്കല്ലേ? ആ മനന നിധ്യാസനങ്ങൾ വീണ്ടും കർമ്മങ്ങളല്ലേ? മാനസികമായ കർമ്മമാണ് മനന നിധ്യാസനങ്ങൾ. മാനസികമായ കർമ്മമല്ല. എന്തുകൊണ്ട്? ശ്രവണം എങ്ങനെയാണോ അകർത്താവായ ആത്മാവിനെ ബോധിപ്പിച്ചത്, അപ്പോൾ ആ ശ്രുതിയുടെ താല്പര്യത്തെ അവന് വേണ്ടത്ര യോഗ്യതയില്ലാത്തതുകൊണ്ട് അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല പൂർണ്ണമായി. എന്ത് താല്പര്യമാണോ അവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്താ? അവന് ദൃഢമായി ആ ബോധം ഉണ്ടാകുന്നില്ല. താൻ അവർത്താവായ ആത്മാവാണ്, താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആ ബോധം ഉണ്ടാകുന്നില്ല. എന്നാൽ അവനതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. താൻ ശ്രുതി ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെക്കുറിച്ചാണെന്നും
3: അതാ കർത്താവും അഭോക്താവുമാണ് എന്നെല്ലാമുള്ള ജ്ഞാനമുണ്ട്. അപ്പൊ ജ്ഞാനം ഉണ്ടാകുകയും ജ്ഞാനം ഉണ്ടാകാതിരിക്കുക, രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കും. അവന് ജ്ഞാനം ഉണ്ടായി, പക്ഷെ അവിടെ അജ്ഞാന സംശയ വിപര്യ ദോഷങ്ങളിലൂടെ അതിനോടൊപ്പം നിൽക്കുന്നു. എന്തുകൊണ്ട്? അവനതിനുള്ള യോഗ്യതയുടെ പൂർത്തീകരണം വന്നിട്ടില്ല. ആ ജ്ഞാനം അജ്ഞാനാദി ദോഷങ്ങളെ മാറ്റുന്ന തരത്തിൽ വന്നിട്ടില്ല. അജ്ഞാനം ദുർബലമാണ് എന്നാണ്. ജ്ഞാനം ഉണ്ടാകാതിരുന്നിട്ടില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് ഈ തത്വശ്രവണത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകും. പക്ഷേ ആ ബോധത്തോടൊപ്പം തന്നെ ഈ ചിത്തദോഷങ്ങളും അതിനോടൊപ്പം ഇരിക്കുന്നു. അജ്ഞാന വിവരിയ സംശയങ്ങൾ ഈ ദോഷങ്ങളിരിക്കുന്നു. അങ്ങനെ ആ ദോഷങ്ങളിരിക്കുമ്പോൾ അവിടെയാണ് മനന നിധ്യാസനങ്ങൾ വിധിച്ചിരിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? ആ ജ്ഞാനത്തിൽ തന്നെ ഏതൊരു ജ്ഞാനത്തെയാണോ ഇവിടെ ശ്രുതി നിർദ്ദേശിച്ചത് ആദ്യം തന്നെ ആ ഏകത്വ ജ്ഞാനം, ആ ജ്ഞാനത്തെ തന്നെ അനുസന്ധാനം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ ജ്ഞാനത്തിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് മനന നിധ്യാസനങ്ങൾ. അതെന്തുകൊണ്ട് അത് കർമ്മമാകുന്നില്ല? ഒന്ന് കർമ്മമാവണമെങ്കിൽ അത് കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്താലേ കർമ്മമാകത്തുള്ളൂ. ഇവിടെ ഈ ജ്ഞാനം എപ്പോഴും അവനെ ബോധിപ്പിക്കുന്ന എന്താണ്? നീ അകർത്താവായ ആത്മാവാണ്. അതാണ് ബോധിപ്പിക്കുന്നത്. നീ ഭോക്താവല്ല, കർത്താവല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അപ്പൊ ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായിരിക്കുന്ന ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനന നിധ്യാസനങ്ങൾ എന്ന് പറയും. അത് അതിനെ സംബന്ധിച്ചുള്ള സംശയാദികളെ ദൂരീകരിക്കത്തക്ക രീതിയിൽ അവിടെ കർമ്മത്തെ നിഷേധിക്കുന്നു, കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ആ അനുസന്ധാനം കർമ്മമാണ്. അതിൻ്റെ പ്രയോജനം ഇതാണ്. ഈ ദോഷങ്ങൾ ദോഷരഹിതമായി പ്രകാശിക്കേണ്ട ആ ജ്ഞാനം ദോഷസഹിതമായി പ്രകാശിക്കുന്നു. ഒന്ന്, ഇത് ശ്രമിക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാകാത്ത അങ്ങനെ സംഭവിക്കും. ബദ്ധരനോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബോധമുണ്ടാകും. ഉപദേശിക്കുന്ന ഭാഷ എന്താണെന്നറിയില്ലെങ്കിൽ ബോധമുണ്ടാകും, അവിടെ ഉണ്ടാകത്തില്ല. അത് കേട്ടിട്ട് ആരാണോ നിരന്തരം ഇതിൻ്റെ ഈ ശ്രവണാദി സാധനങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്നത്, അവർക്കങ്ങനെ മുഴുകിയിരിക്കേണ്ട ആവശ്യം വരുന്നത് അവരിൽ ഈ അജ്ഞാന അതി ദോഷങ്ങൾ നിലനിൽക്കുന്നു. ആ ദോഷങ്ങൾ അത് എങ്ങനെ? ഈ ജ്ഞാനം കൊണ്ട് തന്നെ മാറും. അവിടെ തത്വമസിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു, ജ്ഞാനം ഉണ്ടായി, ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവിടെ ശ്രമം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും അവനതിൽ തുടരാൻ കഴിയത്തില്ല. ഒരു ജ്ഞാനം ഉണ്ടായാലും പിന്നെ ആ ഭാവത്തിൽ തുടരാൻ കഴിയും. ഒരുത്തരം തന്നെ സംബന്ധിച്ച് മനുഷ്യനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നുള്ള ബോധമുണ്ടായാൽ പിന്നെ അയാൾ ആ ഭാവത്തിൽ തുടരും. വേറൊരു ഭാവത്തിൽ ആ ഭാവത്ത് മാറ്റാൻ കഴിയത്തില്ല. ശരീരബോധമുള്ളിടത്തോളം കാലം ആ ബോധത്തെ മാറ്റാൻ പറ്റില്ല. ഏത് ബോധമാണോ ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ തത്വമസി തുടങ്ങിയ ആ വാക്യശ്രവണത്തിൽ ഇവിടെ വാക്യശ്രവണമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും കേവലം തത്വമസി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കുന്നതിനല്ല, ശ്രവണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നു. അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രവണമാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ വേദാധ്യയനം ചെയ്യുന്നവൻ, വേദാധ്യയന ഗുരുവിൻ മുഖത്ത് നിന്ന് വേദം ചൊല്ലിപ്പഠിച്ച സമയത്ത് തന്നെ തത്വമസി എന്ന് കേട്ടു, അത് ശ്രവണമല്ല. കാരണം അത് ചൊല്ലിക്കൊടുത്ത ഗുരു ചിലപ്പോൾ അത് തത്വമസി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നില്ല. അത് ചൊല്ലിക്കൊടുത്ത ഒരു കർമ്മ വേണ്ടിയാണ്. അതുകൊണ്ടെന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇവനൊരു പുരോഹിതനായിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇത് ചൊല്ലിക്കൊടുത്തു. തത്വമസിയുടെ താല്പര്യം അയാൾ ഗ്രഹിച്ചിട്ടേ ഇല്ല, പക്ഷെ അവൻ അവിടെ ശ്രവിച്ചു. അവൻ ഉൾക്കൊണ്ട് അവൻ വീണ്ടും അത് മറ്റുള്ളവരെ ശ്രവിപ്പിക്കുന്നു. ഇവിടെ ഒന്നും തത്വമസിയുടെ ശ്രവണമല്ല. അസ്യം തത്വമസിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിട്ട് ആ താല്പര്യം ആ ശ്രോതാവ് മനസ്സിലാക്കത്തക്ക രീതിയിൽ വിശദീകരിക്കുമ്പോഴേ അത് ശ്രവണമാവും. എപ്പോഴാണോ തത്വമസിയുടെ താല്പര്യത്തെ ഒരാൾ ഗ്രഹിക്കുന്നത്, അത് കേവലം തത്വമസി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. ഇപ്പൊ ഭാഷ്യത്തിൽ തത്വമസി വിശദീകരിക്കുന്നു, ഇന്നതാണ് തത്വമസി. ആ വിശദീകരണമാണോ തത്വമസിയുടെ താല്പര്യം എന്താണെന്ന് നമുക്കൊരു ബോധത്തെ ഉണ്ടാക്കിയ. കേവലം തത്വമസി എന്ന് പറയുന്ന ഒരു വാക്യത്തിന്റെ ഉച്ചാരണം, അതുകൊണ്ട് കാര്യം, അതുകൊണ്ടാരും ആർക്കും എന്താണെന്ന് മനസ്സിലാകണ്ടേ? എന്നുവെച്ചാൽ എന്താണെന്നുള്ള ഒരു ബോധം ഉണ്ടാകണ്ടേ? മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ഒരു ബോധം ഉള്ളിൽ ഉണ്ടാകത്തക്ക രീതിയിൽ, അതിനുപയുക്തമായ രീതിയിൽ ആ വാക്യത്തെ പ്രയോഗിക്കുമ്പോൾ അത് അതിനുവേണ്ട വിശദീകരണങ്ങളോടുകൂടി അത് പ്രയോഗിക്കുമ്പോഴേ അത് ശ്രവണമാകത്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സത്സംഗം ശ്രവിക്കുന്നു. അവിടെ എന്താണ്, ഏതെങ്കിലും വാക്യങ്ങളെ ആവർത്തിക്കണമല്ല, അവിടെ ഓരോ കാര്യത്തെയും വിശദീകരണം ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ ശ്രവണം എന്ന് പറയുന്നത്. അല്ല, കേവലമായ ശബ്ദത്തിൻ്റെ ആവർത്തിയല്ല, അർത്ഥവിചാരത്തോടുകൂടി ആ ശബ്ദത്തെ ശ്രവിക്കുമ്പോൾ ആ ശ്രവണത്തിൽ നിന്നും നമുക്കൊരു അർത്ഥബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് ശ്രവണമാകുന്നുള്ളൂ, അതൊരു ശ്രവണമല്ല. ശരി, അങ്ങനെ ഒരു ബോധം ഉണ്ടായി, ഈ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. പക്ഷെ അവിടെ തടസ്സങ്ങൾ വരുന്നു. ആ തടസ്സങ്ങൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തുടർച്ച, ശ്രവണത്തിൻ്റെ ആവൃത്തി, അതാണ് മനനം. അതിനെ നമുക്ക് രണ്ടാക്കാൻ പറ്റത്തില്ല, ഇത്രമാത്ര ശ്രവണം, ഇത് കഴിഞ്ഞ് ഇത്രമാത്രം മനനം, അത് കഴിഞ്ഞ് ഇത്രമാത്രം നിധ്യാസനം, അങ്ങനെയില്ല. ആ ശ്രവണത്തിൽ തന്നെ മനന നിധ്യാസങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനനത്തിൽ തന്നെ ശ്രവണം അന്തർഭവിച്ചിരിക്കുന്നു. കാരണം മനനം ചെയ്യുന്നു, എന്തിനാശ്രയിച്ചിട്ട് വിചാരം ചെയ്യുന്നു. ഇപ്പോൾ ഭാഷ്യം വിചാരം ചെയ്യുന്നു, ഇത് മനനമാണ്, ശ്രീവിധ ശ്രവണവുമാണ്, രണ്ടും ഒരേ സമയം സംഭവിക്കുകയാണ്. എന്തിനാശ്രയിച്ചാണ് ഈ വിചാരം നടത്തുന്നത്? നമ്മുടെ സ്വന്തമായി ഉള്ള അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവ് എവിടെ നിന്ന് വന്നു? ശ്രവണത്തിൽ നിന്ന് വന്നു. ഏതൊരറിവിലാണോ സംശയാദി ദോഷങ്ങൾ അവശേഷിക്കുന്നത്, ആ അറിവിനെ ആശ്രയിച്ചിട്ടാണ് വീണ്ടും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മനനവും, അതിൻ്റെ ഓരോ അവസ്ഥയ്ക്കും വ്യത്യാസം. ബാഹ്യമായ ആശ്രയം കൂടാതെയും മനനം നടത്താം, ആന്തരികമായി ചെയ്യാം. ബാഹ്യമായ ശബ്ദത്തെ, പൊതുവെ സ്ഥൂലമായ ശബ്ദത്തെ ആശ്രയിച്ച് നമ്മൾ ശ്രവിക്കുന്നു. ആ വ്യത്യാസം വരുന്നത്, ശ്രവണ മനന നിധ്യാസനങ്ങളുടെ വ്യത്യാസം വരുന്നത് ശരിക്കും അന്തർമുഖതയുടെ വ്യത്യാസം. ശ്രവണത്തിൽ അയാൾ ബഹിർമുഖമായി ശ്രവിക്കാൻ പറ്റും. ശ്രവണേന്ദ്രിയം കേട്ടാലേ പറ്റും അതിന് ശ്രവണമെന്ന് പറയാൻ പറ്റും. നമുക്കവിടെ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നു, ആചാര്യനെ ആശ്രയിക്കുന്നു, ബാഹ്യമായ പലതിനെ ആശ്രയിക്കുന്നു. പക്ഷെ അവിടെ ബോധിപ്പിക്കുന്ന തത്വം ബാഹ്യമാണ്. ബാഹ്യമായ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ആന്തരികമാണ് തത്വം. എന്തുകൊണ്ട്? അവിടെ ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. സ്വാഭാവികമായിട്ടും ഈ തത്വത്തെ ശ്രവിക്കുന്നവൻ അന്തർമുഖനാണ്. ശ്രവണവും മനനവും തമ്മിൽ നമുക്കൊരു വ്യത്യാസം പറയാമോ? ആ ശ്രവണത്തിൽ എവിടെയാണോ ഒരു അന്തർമുഖത ലഭിക്കുന്നത് അത് മനനമായി, അങ്ങനെ പറയാം. പലതരത്തിൽ ഇതിന് വിശദീകരിക്കാം. കാരണം അവിടെ ബാഹ്യമായ ഇതിനൊന്നും ബാഹ്യമായി ആശ്രയിക്കുന്നു, ആന്തരികമായി ഏതൊരു ജ്ഞാനമാണോ ആ ശ്രവണത്തിൽ നിന്ന് അവന് ലഭ്യമായത് ആ ജ്ഞാനത്തെ തന്നെ ആശ്രയിക്കുന്നു. ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ആ വിചാരം മുന്നോട്ട് പോകുന്നു. അപ്പം അന്തർമുഖമായ ശ്രവണമെന്ന് വേണമെങ്കിൽ പറയാം. മനനത്തിന് അന്തർമുഖമായാലും അത് ഏകാഗ്രമാണോന്നില്ല, വിചാരം പലപ്പോഴും വിക്ഷിപ്തമായി സംഭവിക്കുന്നു. അന്തർമുഖത എപ്പോഴും ഏകാഗ്രതയെ കൊടുക്കുന്നില്ല. ചിന്തകൾ ചിന്തിച്ച് പാടുകയായിരുന്നു. അപ്പൊ ചിന്തിച്ചു എന്ന് വിചാരിച്ചത് ഏകാഗ്രമാണോന്നില്ല. അപ്പൊ അന്തർമുഖത കൂടുതൽ ഏകാഗ്രമാകുമ്പോൾ അതിനെ മനനം, നിധിധ്യാസനം, മനനത്തിൽ നിന്നയാൾ നിധ്യാസനത്തിൽ. ഈ സന്ദർഭങ്ങളിലെല്ലാം ശ്രവണവും തുടരാം. എന്നുവെച്ചാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ബഹിർമുഖമായി ആചാര്യന്റെ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെയൊക്കെ സഹായം വീണ്ടും തേടാം. കാരണം ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും ഈ ജ്ഞാനത്തോടൊപ്പം നിൽക്കുന്ന ദോഷങ്ങളെ മാറ്റണം. സംശയരഹിതമായി ബോധിപ്പിക്കുന്നു, വികല്പരഹിതമായി ബോധിപ്പിക്കുന്നു, സ്വാനുഭവ രൂപത്തിൽ അത് ബോധിക്കണം. അതുകൊണ്ട് അന്തർമുഖമായി ഏകാഗ്രമായി ഈ ശ്രവണം മുന്നോട്ട് പോകുന്നു. അതിനാണ് മനന നിധ്യാസനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ഥലത്തും തന്നെ കർമ്മമില്ല. ഇതിനൊന്ന് കർമ്മമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഒരിടത്തും തന്നെ ഒരാൾ ഇത് ഈ തത്വത്തെ ഗ്രഹിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവിടെ കർമ്മത്തിന് കാരണമായിട്ടുള്ള അഹന്ത, രാഗം, ദേഷ്യം തുടങ്ങിയ സ്ഥാനങ്ങൾക്കൊന്നും അവിടെ അത് സ്ഥാനമില്ല. അത് മാത്രമല്ല, ഇവിടെ അജ്ഞാന സംശയവിപര്യ ദോഷങ്ങളെ നിരാകരിക്കുന്നു. അതിൽ മുഖ്യമായി വരുന്ന ഈ അജ്ഞാനമാണ് കർമ്മത്തിന് കാരണമായിരിക്കുന്നത്. അപ്പൊ അജ്ഞാനദോഷത്തെ തന്നെ ഇവിടെ നിരാകരിക്കുകയാണെങ്കിൽ കർമ്മകാരണമായ, കർമ്മത്തിന് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനത്തെ തന്നെ നിരാകരിച്ചു പോകുന്നെങ്കിൽ പിന്നീട് ഇതെങ്ങനെ കർമ്മമാകും? ഉപാസന എങ്ങനെ? ഉപാസനയിൽ അവിടെ താൻ എന്നുള്ള ബോധമുണ്ട്, താൻ ഉപാസിക്കുന്നവനാണ്, അവിടെ തൻ്റെ വിഷയമായി ഒന്നുണ്ട്, സാലഗ്രാമുണ്ട്, അതിനെ വിഷ്ണുവാണെന്ന് സങ്കല്പിക്കുന്നു, സങ്കല്പിക്കുന്നവൻ താനാണ്, ആ തരത്തിൽ പോകുന്നു. അവിടെ ഉപാസ്യമായ വിഷയമാണ്. അവിടെ ഉപാസനയിൽ ആത്മവിസ്മൃതി സംഭവിച്ചുകൂടെയെന്ന് ചില ചോദിക്കും. ഇവിടെ ആത്മവിസ്മൃതിയെക്കുറിച്ചല്ല, ആത്മബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉപാസനയിൽ ആത്മവിസ്മൃതി ഉപാസ്യമായ എന്തോ അതിൻ്റെ സാക്ഷാത്കാരത്തിന് സഹായം. പക്ഷെ ഇതങ്ങനെയല്ല, ഇവിടെ ആത്മബോധമാണ്. ആത്മബോധം കർത്തൃത്വാദി ദോഷങ്ങൾ അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം അതിനെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് പോകുന്നത്. അവനൊരിക്കലും അതിനെ വളർത്താൻ നോക്കുന്നില്ല, അതിനെ ദൃഢപ്പെടുത്താൻ നോക്കുന്നില്ല. കാരണം കർത്തൃത്വാദി ദോഷങ്ങൾ പരിചയിച്ച് ദൃഢപ്പെടുന്നതാണ്, അഭ്യാസം കൊണ്ട് ദൃഢപ്പെടുന്നതാണ്. പറയുന്നു അനാദിയായ ജീവന്റെ അഭ്യാസം കൊണ്ട് ദൃഢപ്പെട്ടു പോയതാണ്, അതിനെ വിവേകം കൊണ്ട് നിരാകരിക്കുകയാണ്. അവിടെ പിന്നെ വീണ്ടും അങ്ങനെ കർത്തൃത്വം വരും. അത് ഈ ജ്ഞാനത്തിൻ്റെ ഒരു ഗതിയാണ്. അവിടെ കർത്തൃത്വാദികളൊന്നും ആരോപിക്കാൻ പറ്റത്തില്ല, മറിച്ച് അത് ആ കർത്തൃത്വാദി ആരോപങ്ങളുടെ നിവൃത്തിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപാസനയും ഇതും തമ്മിൽ വ്യത്യാസം. പിന്നെ ഇവിടെ ഭാഷ്യകാരൻ ഉപാസനയോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്നില്ല. കേവലമായ ആ ശ്രവണം അതിനാണ്. ശ്രവണത്തെ തുടർന്ന് സംഭവിക്കുന്നതല്ല ശ്രവണത്തിന്റെ ഭാഗം. കാരണം ശ്രവണത്തിൽ സംഭവിച്ച ഏതാണോ ആ ജ്ഞാനം അതിൻ്റെ അനുസന്ധാനമാണ്. അത് കൂടുതലായിട്ടൊന്നും അതിലുള്ള ദോഷങ്ങൾ മാറ്റുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അഹങ്കഗ്രഹ ഉപാസന എന്ന് പറയുന്നതിനെ പോലും ഇവിടെ ഭാഷകാരെ സ്വീകരിക്കുന്നു. ചില ആചാര്യന്മാർ അദ്വൈതങ്ങൾ തന്നെ അതിനെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പാക്ഷികമായ സിദ്ധാന്തങ്ങളാണ്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഉപാസനയും സ്വീകരിക്കുന്നുണ്ട്. അപ്പം മനന നിധ്യാസനങ്ങൾ അതേസമയം സാർത്ഥകമാകുന്നുണ്ട്. എന്തുകൊണ്ട്? ശൃണ്ണും തോപി, ഇത് കേട്ടിട്ടും അനേകം പേർക്ക് ഇത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നില്ല ശ്രുതിയിൽ. അങ്ങനെ പറയുന്നുകൊണ്ട് മനന നിധ്യാസനങ്ങൾ അവിടെ ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ഇതിലൊരു സംശയത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതങ്ങനെ ശ്രവിച്ച് മനനം ചെയ്ത് പിന്നെ ആ ഏകാഗ്രതയിൽ ഈ ദോഷങ്ങളൊക്കെ മാറി അങ്ങനെ ക്രമേണ ഇത് പ്രകാശിച്ചു വരുന്ന ഒന്നാണ്, അതോ ശ്രവണത്തിൽ തന്നെ പ്രകാശിക്കുന്നു അജ്ഞാനാദി സർവദോഷങ്ങളെയും നിരാകരിച്ചുകൊണ്ട്? ഇത് രണ്ടും ശരിയാണ്. എന്തുകൊണ്ട്? ശ്രവണം ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര കാലം ഈ ശ്രവണാദി സാധനങ്ങളിൽ ഒരാൾ മുഴുകിയിരിക്കുന്നു. അവിടെയെല്ലാം അയാൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രവണത്തെ തന്നെ, എന്നുവെച്ചാൽ ശ്രവണത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് മനന നിധിധ്യാസനങ്ങൾക്ക് ആധാരമായിരിക്കുന്നു. അപ്പോൾ ശ്രവണത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറയുന്നതിന് ദോഷമില്ല. ഈ ദോഷങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഭാഷകാരൻ പറയും, അത് ആ ജ്ഞാനം ദൃഢമാകുന്നു. ശരി, അങ്ങനെ ആ ജ്ഞാനം ദൃഢമായി. അതിനുശേഷമോ ആ ജ്ഞാനത്തിൽ സംശയരഹിതമായി ആ ജ്ഞാനത്തെ ബോധിച്ചവരുപോലെ ജ്ഞാനി എന്ന് പറയും. അങ്ങനെ ആ ജ്ഞാനി ജ്ഞാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജ്ഞാനം പ്രാപിച്ചു, അയാൾക്ക് ഇനി അതിൽ ഒരു സംശയമില്ല. അതിനുശേഷമോ ആ ജ്ഞാനി വീണ്ടും സശരീരനായിരിക്കുന്നു. ആ കാര്യം ഇനി അവസാന ഭാഗത്ത് അതും ചർച്ച ചെയ്യും. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ജ്ഞാനപ്രാപ്തി വരെയാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഉറപ്പിക്കുന്ന ഒരു കാര്യം, ആ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രവണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഇപ്പോഴായാലും ശരി, അല്ലാതെ ധ്യാനത്തിൽ നിന്നല്ല. ധ്യാനം പലതരത്തിലുണ്ട്. യോഗികൾ പറയുന്ന ധ്യാനം അത് വേറൊന്നാണ്, ഭക്തന്മാർ പറയുന്ന ധ്യാനമുണ്ട് അത് വേറൊന്നാണ്. യോഗികളിൽ തന്നെ പലതരത്തിലുണ്ട്. പാതഞ്ചല യോഗമുണ്ട്, ഹഠയോഗമുണ്ട്, ഇതിലുള്ള ഓരോ തരത്തിലുള്ള ധ്യാന മാർഗങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഐകരൂപ്യമുണ്ട്. ഓരോ സമ്പ്രദായം അനുസരിച്ചും അതിന് രീതി വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഏത് ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ഉപാസനാരൂപത്തിലുള്ള ധ്യാനം. ഉപാസനാരൂപത്തിലുള്ള ധ്യാനം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ചിത്താവർത്തി രൂപത്തിലുള്ള ധ്യാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവിനെ തന്നെ എടുക്കുക, ആത്മാവിനെ വിഷയമാകും. എന്നിട്ട് ആത്മാവിലുള്ള ചിത്താവൃത്തി, അതിനെ പറയും സജാതീയ പ്രത്യയ പ്രവാഹ രൂപത്തിലുള്ള ചിത്താവൃത്തി, അതാണ് ഉപാസന എന്ന് പറയുന്നത്. വൈദിക ഉപാസന എന്ന് പറയുന്നതാണ് ആ ധ്യാനം. ആ ധ്യാനം കൊണ്ടാണോ ജ്ഞാനം ഉണ്ടാകുന്നത്? അതിനാണ് ഭാഷ്യകാരൻ നിഷേധിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ടല്ല, ആ ശബ്ദശ്രവണം കൊണ്ടാണ് ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഈ ശബ്ദശ്രവണം, ഈ ശ്രവണത്തെ നമുക്കിവിടെ ധ്യാനം എന്ന് പറയാം. ധ്യാനം എന്ന് പറയുന്നത് ശബ്ദത്തിലല്ല ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ശബ്ദശ്രവണം ധ്യാനമാണ്, പിന്നെ ശബ്ദ ശ്രവണത്തെ തുടർന്ന് വരുന്ന മനനം ധ്യാനമാണ് അദ്വൈതത്തിൽ, നിധിധ്യാസനം ധ്യാനമാണ്, ഇതെല്ലാം ധ്യാനമാണ്. കാരണം ഇവിടെയെല്ലാം എന്ത് വരുന്നു, ആത്മവസ്തുവിൻ്റെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ അനുസന്ധാനമുണ്ട് ഇവിടെയെല്ലാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ധ്യാനമാണ്. അത്തരത്തിലുള്ള ഒരു ധ്യാനത്തെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നു. അതിന് ഭാഷ്യകാരനെതിരല്ല. പക്ഷേ അശ്രവണം, അതിൽ നിന്നുണ്ടായ ആ ജ്ഞാനത്തെ തുടർന്നുള്ളതാണ് ഇതെല്ലാം. ജ്ഞാനം അവിടെ സംഭവിച്ചു, ദോഷങ്ങൾ തടസ്സം നിൽക്കുന്നു എന്നുള്ള ബോധത്തിൽ നിന്നാണ് ബാക്കി മുന്നോട്ട് പോകുന്നത്. മനന നിധ്യാസനങ്ങൾ അല്ലാതെ ആദ്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടായില്ല എന്നാണ്. ശ്രവിച്ചിട്ട് ജ്ഞാനം ഉണ്ടായില്ല, പിന്നെ വിചാരം ചെയ്തു, എന്നിട്ടും ജ്ഞാനം ഉണ്ടായില്ല, പിന്നീട് ധ്യാനിച്ചു, ധ്യാനിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ധ്യാനിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി, അതുവരെ ഉണ്ടായില്ല. ഇതിനെ ഭാഷ്യകാരം ഏതൊരു ജ്ഞാനമാണോ ശ്രവണത്തിൽ നിന്നുണ്ടായത് അതിലുള്ള ദോഷങ്ങളെ മാറ്റിയതേ ഉള്ളൂ, അല്ലാതെ ധ്യാനം കൊണ്ട് പുതിയൊരു ജ്ഞാനം ഉണ്ടായില്ല. ഈ ജ്ഞാനത്തിൽ പരോക്ഷം അപരോക്ഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ജ്ഞാനം ഏകരൂപത്തിലേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായാലും പരോക്ഷം അപരോക്ഷം അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ വ്യത്യാസം എന്തുകൊണ്ട് പറയുന്നു, ശാസ്ത്രങ്ങളിൽ ആചാര്യന്മാർ പറയുന്നു, അതാണ് ഈ ദോഷങ്ങളോട് കൂടിയിരിക്കുമ്പോൾ ആ ജ്ഞാനത്തിന് പരോക്ഷമെന്ന് പറയും. ആ ദോഷങ്ങളെല്ലാം അതിൽ നിന്ന് മാറുമ്പോൾ ആ ജ്ഞാനത്തിന് അപരോക്ഷമെന്ന് പറയുന്നു. ഇത്രയും ജ്ഞാനത്തിന് അവിടെ ഒരിടത്തും മാറ്റം വരുന്നില്ല. വെളിച്ചം അതിൻ്റെ സ്വരൂപത്തിൽ മാറ്റമൊന്നും വരും. അതെങ്ങനെ ഇരുന്നാലും ശരി, അത് മങ്ങിയ വെളിച്ചമായാലും ശരി, പ്രകൃഷ്ട പ്രകാശമായാലും ശരി, സന്ധ്യയ്ക്കുള്ള വെളിച്ചമായാലും ശരി, മധ്യാഹ്നത്തിലെ വെളിച്ചമായാലും ശരി, ആ വെളിച്ചത്തിൻ്റെ സ്വരൂപത്തിന് വ്യത്യാസം എന്താണ്? പ്രകാശമാണ്. പക്ഷെ അവിടെ ഇരുളിന്റെ ഒരു സ്വാധീനം വരും. ആ വെളിച്ചത്തിൽ എങ്ങനെ ഇരുൾ വരും എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവമാണല്ലോ. വെളിച്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ സന്ധ്യയ്ക്ക്, ഇരുളില്ലാത്ത വെളിച്ചം നമ്മൾ കാണുന്നില്ലേ മധ്യാഹ്നത്തിന്, അത് സംഭവിക്കാം. അങ്ങനെ അതുപോലെ അത് വെളിച്ചത്തിന്റെ സ്വരൂപത്തിനൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ ഇരുൾ അവിടെ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഇരുളും വെളിച്ചവും കലർന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ജ്ഞാനത്തിന്റെ സ്ഥിതി. ശ്രുതി അതിനെ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അത് ബോധിക്കുമ്പോൾ ആ ദോഷങ്ങൾ ഒരുവനുണ്ടെങ്കിൽ ബോധിക്കുമ്പോൾ അവിടെ അത് മങ്ങിയ രീതിയിൽ അനുഭവപ്പെടും. അതിലെ മറ മാറ്റുമ്പോൾ അതാണ് ഭാഷകാരൻ മുമ്പൊരിടത്ത് നമ്മൾ ചർച്ച ചെയ്തത്. മനന നിധ്യാസനങ്ങൾ എന്തിനു വേണ്ടി അവൾ പറഞ്ഞു, നിവൃത്തിയർത്ഥമായി, അത് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. എന്താ നിവർത്തിപ്പിക്കുന്നത്? ഈ ദോഷങ്ങൾ. അത് യജേതാന്ന് പറയുമ്പോൾ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അവിടെ, മറിച്ച് കർത്തൃത്വാദി ദോഷങ്ങൾ, അഹന്താദി ദോഷങ്ങൾ, അജ്ഞാനാദി ദോഷങ്ങൾ, ഈ ദോഷങ്ങളെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടത് വിധിയല്ല, വിധി പോലെ തോന്നിക്കും, വിധിക്കുന്നില്ല. അത് കർമ്മത്തിലേക്ക് ഒരാളെ പ്രവർത്തിപ്പിച്ചാലേ അത് വിധിയാകും. ഇതെല്ലാം എന്താണ്? നിവൃത്തിപരാണി വാക്യാനി. അത് നിവൃത്തിപരമാണ്, മുമ്പ് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടായിരിക്കും. നിവൃത്തിപരമായ വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിന് ഒന്നും വരേണ്ട കാര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ചില സംശയങ്ങളുണ്ടാകും. അതിനാണ് ഞാൻ ഇതിവിടെ വിശദീകരിച്ചത്. ശ്രവണകാലേവ, ഇത് തന്നെയാണ് സിദ്ധാന്തം. ജ്ഞാനം ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. അവിടെ വീണ്ടും സംശയങ്ങൾ വരുന്നു. ആത്മസ്വരൂപ അന്വാഖ്യാന മാത്രേണ ആത്മവിജ്ഞാനി വിധിമന്ദരേണ എന്ന പ്രവർത്തിച്ച് കേവലം ആത്മസ്വരൂപ ബോധനം, അതാണ് ഇവിടെ ഇത്രയല്ലേ പറയുന്നത്. ബ്രഹ്മേ വേദം അമൃതം. ശരി, ശ്രുതി ഇത് ബോധിപ്പിക്കുന്നു. ഇത് ബോധിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാകണമെങ്കിൽ അതിന് ഒരു വിധി വേണ്ടിയെന്നാണ് ചോദിക്കുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്ന വിധിയല്ലെന്ന് നമ്മൾ സമ്മതിച്ചു. ഉറവക്ഷി കുറച്ചുകൂടെ മയപ്പെട്ടു. ആത്മസ്വരൂപ അന്വാഖ്യാനം മാത്രമേ അതേ സംഭവിക്കുന്നു. ബ്രഹ്മേ വേദ സർവം, ഇങ്ങനെ ഒന്ന് ബോധിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു ആത്മവിജ്ഞാനത്തിന് വേണ്ടി വിധി മന്ദിരേണ് ഞാൻ പ്രവർത്തിച്ചത്. വിധിയില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? ഒരു പ്രേരണ അവിടെ വേണ്ടേ? ജിജ്ഞാസന് പറയുന്നു വേണ്ട. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രേരണ ആവശ്യമെന്ന് ചോദിക്കുന്നത്? ആ ഒരു ആത്മബോധത്തിന് വേണ്ടിയിട്ടാണോ? ശ്രുതിയിൽ നിന്ന് ആ വാക്യം ശ്രവിച്ചു, അതിൽ നിന്നൊരു ആത്മബോധമുണ്ട്, അതിന് എവിടെയാണ് പ്രേരണയുടെ ആവശ്യം? ആവശ്യം എന്തുണ്ട്? ആത്മവാദി വാക്യ ശ്രവണേന ആത്മവിജ്ഞാന ജനിതത്വ ബ്രഹ്മേ വേദം അമൃതം തദൈവ ബ്രഹ്മത്വം വിധി തുടങ്ങിയ ഈ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ശ്രവിക്കുമ്പോൾ ഇത് തൽക്കാലം നമ്മളെ വിട്ടൊക്കെ വൈദികൻ എന്നെടുക്കുക. കാരണം അത് എല്ലാം ശ്രവിക്കുന്നതിനുള്ള യോഗ്യത വന്നവരാണ്. ഇതിൽ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടതാണ്. കാരണം ഇതെല്ലാം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു സമൂഹത്തിനോട് പറഞ്ഞാണ്, ഒരു പ്രത്യേക സംസ്കാരമുള്ളൊരു ആൾക്കാരോട് പറഞ്ഞാണ്. എന്നതൊക്കെ മാറിപ്പോയി. ഇന്ന് ആ ശബ്ദമില്ല, ഭാഷയില്ല, ആ ബോധമില്ല. അവിടേക്ക് ഇത് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വരുന്ന അതുകൊണ്ടാണ്, കാലവ്യത്യാസം കൊണ്ടാണ്, ആ സംസ്കാരത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പുതുമയൊന്നുമില്ല. അയാളിതെല്ലാം സാമാന്യമായി ഗ്രഹിച്ചിരിക്കുകയാണ്. അയാൾക്ക് പദപദാർത്ഥ സംഗതിയെല്ലാം അയാളുടെ കയ്യിലുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ശ്രുതിക്ക് ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അയാൾ ആരും ഗ്രഹിപ്പിച്ചില്ല. അങ്ങനെ ഒരാൾ ഗ്രഹിപ്പിക്കുന്നു. അങ്ങനെ പറയുന്നത് ശ്രവണമെന്ന് പറയുന്നത് കേവലം ഒരു വാക്യം ഉച്ചരിച്ചു കൊടുക്കുകയാണ്. മന്ത്രം ഉപദേശിക്കും പോലെയല്ല ശ്രവണം. ഓ നമ ശിവായ നീ ജപിച്ചോ എന്ന് പറയും പോലെയല്ല. അവിടെ വിശദീകരണമൊന്നും ആവശ്യമില്ല. ശ്രദ്ധയുള്ളവരും ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവനത് ആവർത്തിച്ചാൽ മതി. ആവർത്തനം കൊണ്ട് എന്താണോ ആ മന്ത്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫലം അതവന് ലഭിക്കും. അത് മറ്റൊരു വിഷയമാണ്, അത് ആധ്യാത്മികതയുടെ മറ്റൊരു തലം. ഇവിടെ അതല്ല, ഇവിടെ ഒന്നിനെ ആവർത്തിക്കാൻ പറയുകയാണ്. ഇവിടെ ആ താല്പര്യം എന്താണെന്ന് ബോധിപ്പിച്ചിട്ട് ഒരാൾ അതിനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കേട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് ശ്രവണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് മനസ്സിലാക്കാനല്ലേ പറ്റും, മറ്റൊരു ഉപായം ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് ബ്രഹ്മവിദ്യ എന്ന് പറയും. അങ്ങനെ ശ്രവിക്കുമ്പോൾ ആത്മവിജ്ഞാനസ്യ ജനിതത്വ, അവിടെ ആത്മവിജ്ഞാനം ഉണ്ടായിത്തന്നെ തീർന്നു, ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. കാരണം സ്വന്തം സത്വത്തെ ബോധിപ്പിക്കുകയാണ് ശ്രുതി, സ്വന്തം ഉണ്മയെ അത് ബോധിപ്പിക്കുകയാണ്. അതിലെങ്ങനെ ഒരാൾക്ക് സംശയം ഉണ്ടാകും? തന്റെ അസ്തിത്വത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാകും? അങ്ങനെയാണ് ശ്രുതി ഇതിനെ ബോധിപ്പിക്കുന്നത്, സച്ചിദാനന്ദം എന്ന് ബോധിപ്പിക്കുന്നു. ഈ ശരീരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നശിക്കുന്നതാണെന്ന് ഒരുത്തിന് തികച്ചും ബോധ്യമുണ്ടെങ്കിലും അവന് തന്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടേ അവൻ നാശത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ ആത്മബോധത്തെ അവന് നിരാകരിക്കാൻ കഴിയില്ല. ആ തരത്തിലാണ് ശ്രുതി അവനെ ബോധിപ്പിക്കുന്നത്, സച്ചിദാനന്ദമായി ബോധിപ്പിക്കുന്നു, വിജ്ഞാനം ആനന്ദമായിട്ടെല്ലാം ബോധിപ്പിക്കുന്നു. അപ്പൊ ആ ശ്രവണം കൊണ്ട് തന്നെ ഭാഷ്യം നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശ്രവണമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ശ്രവണമെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ചടങ്ങൊക്കെ നടത്തി ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റാരും കേൾക്കാതെ ഗുരു ചെവിക്കകത്തേക്ക് തത്വമസി എന്ന് പറഞ്ഞു തരുന്നതാണെന്നാണ്, മന്ത്രോപദേശം പോലെ. അത് അതിനെയും ശ്രവണമെന്ന് പറയാം, പക്ഷെ അത് മന്ത്രോപദേശം പോലെയുള്ളൂ. അതിൻ്റെ അർത്ഥം അതിനെ നീ ആവർത്തിച്ച് ജപിക്കുക, ഗുണമുണ്ടാവും, ഗുണമില്ലാത്ത കാര്യമില്ല. അത് ആധ്യാത്മികമായി പറയുമ്പോൾ മന്ദബുദ്ധികൾക്കുള്ള ഉപായമാണ്. വിചാരക്ഷമതയില്ല, തത്വഗ്രഹണത്തിനുള്ള സാമർഥ്യമില്ലെങ്കിൽ അതും ആചാര്യന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു, അതിനാവർത്തിച്ചോളൂ. ക്രമേണ എന്തെങ്കിലും മാറ്റം വരും, കുറുമ്പ് നടന്നാലും ക്രമേണ അവിടെ ഒരു വഴിത്താരം ഉണ്ടാകുന്നു. മണലിലാണെങ്കിൽ എളുപ്പമുണ്ടാകും, കല്ലിലാണെങ്കിൽ വർഷങ്ങൾ പിടിക്കും. അപ്പം അതുപോലെ ഓരോ സമ്പ്രദായങ്ങൾ. ഇവിടെ അതല്ല, ഇവിടെ ആ വാക്യശ്രവന് ആത്മവിജ്ഞാനസ്യ ജനിതത്വ, ഇവിടെ ആത്മവിജ്ഞാനം ഉണ്ടാകുന്നു. ഇക്കാര്യം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്രവണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഒരു വലിയ വിശദീകരണം ഭാഷയത്തിൽ വന്നിട്ടുണ്ട്. കിംഭോ കൃതസ്യ കരണം, പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ഒരു പ്രവൃത്തി എന്തിനാ എന്നാ ചോദിക്കും. ഇവിടെ എന്താണ് പറയുന്നത്? പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ധ്യാനിക്കണം, ഉപാസിക്കണം. ഇപ്പോൾ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞല്ലോ, കിംഭോ കൃതസ്യ കരണം, ചെയ്തതിനെ വീണ്ടും ചെയ്യേണ്ട ആവശ്യം തോന്നുന്നു, ഉണർന്നവനെ വീണ്ടും ഉണർത്തേണ്ട ആവശ്യം തോന്നുന്നു. ശരി, ഉണർന്നവനെ വീണ്ടും ഉണർത്താൻ ഒരാൾ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇനി അവൻ തന്നെ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെന്ത് എന്ത് പേരാ പറയുന്നു? ചികിത്സിക്കേണ്ട രോഗം എന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നീട് ഉണരാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ആവശ്യമുണ്ട്. ഉണർന്നു കഴിഞ്ഞു, പിന്നെ അവന് ഉണർന്നിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആലസ്യം, നിദ്ര തുടങ്ങിയ ദോഷങ്ങൾ വരാതിരിക്കാൻ നോക്കാം. ചിലർ ഉണർന്നാലും വീണ്ടും രാവിലെ ഉണർന്നു കഴിഞ്ഞാലും കുറച്ചുകൂടി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു വീണ്ടും മുടി പതിച്ചു കിടക്കും. കർത്തവ്യ കർമ്മങ്ങളോടുള്ള വിമുഖത കൊണ്ട് അത് ആലസ്യം, നിദ്ര അത് വരാതിരിക്കാൻ നോക്കാം. വീണ്ടും അതിലേക്ക് പെടാതിരിക്കും, വീണ്ടും അതിലേക്ക് പെട്ടു പോകാം, വീണ്ടും ഉറങ്ങാം, വീണ്ടും അതിലേക്ക് വരാം. പക്ഷെ ഉണർവിൽ പിന്നെ രണ്ടാമതൊരു ഉണർവില്ല. അതാണ് കിംഭോ കൃതസ്യകരണം, നിങ്ങൾ ചെയ്തതിനെ വീണ്ടും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ഏത് ജ്ഞാനത്തെ ഉണ്ടാക്കാനാണ്? അപ്പോൾ ഈ തത്വത്തെ ശ്രവിക്കുന്നവർ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ദൃഢമായിട്ടും വിശ്വസിക്കുകയെങ്കിലും ചെയ്യാം, എല്ലാവർക്കും ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. ജ്ഞാനം ഉണ്ടാകാത്ത ഒരു മനുഷ്യനുമില്ല. ഉറങ്ങുകയാണെങ്കിൽ രക്ഷയില്ല, ഉറക്കത്തിൽ ജ്ഞാനം ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. സമാധിയിലാണെങ്കിലും ഉണ്ടാകത്തില്ല, കാരണം അടുത്ത് സമാധിയെ നിഷേധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജ്ഞാനം അത് തന്നെ സമാധി. ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അത് തന്നെ സമാധി എന്ന് പറയും. അതിനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കും. ജ്ഞാന സമാധി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ വിശദീകരിക്കും. പക്ഷെ ഗുരുഷ് പറയും, എന്നാലും ഒരു പ്രേരണയില്ലാതെ, ശ്രുതി പ്രേരിപ്പിക്കാതെ, തശ്രവണേ പിന്നെ പ്രവർത്തകരെ, ശ്രവണത്തിനൊരാൾക്ക് താല്പര്യം ഉണ്ടാകണമെങ്കിൽ പ്രേരണ വേണ്ടേ? അതിനൊരു പറയണ്ടേ? നീ ശ്രവിക്കൂ അങ്ങനെ പറഞ്ഞാൽ അനവസ്ഥാ ദോഷം വരും. പിന്നെ അതിനൊരു പ്രേരണ, പിന്നെ അതിനൊരു പ്രേരണ, അതിനൊരു പ്രേരണ, അങ്ങനെ പോകും. അനവസ്ഥാ ദോഷത്തിലേക്ക് പോകും. അവസാനത്തെ പ്രേരണ ഏതാണെന്ന് പിടികിട്ടത്തില്ല. അതിനാണ് അനവസ്ഥ എന്ന് പറയുന്നത്. ശ്രവണത്തിന് ഒരു പ്രേരണ, ആ പ്രേരണയ്ക്ക് ഇനി ഒരു പ്രേരണ, അങ്ങനെ പോകും. അനവസ്ഥാ പ്രസംഗ യഥാ ആത്മവാദി വാക്യാർത്ഥ ശ്രവണേ വിധി മന്ത്രേണ പ്രവർത്തതേ തഥാ വിധിവാക്യ ശ്രവണാഭ്യേദി ശ്രവണേവി വിധി മന്ത്രേണ പ്രവർത്തിഷ്യതീതി വിധ്യന്തരാപേക്ഷ. അനവസ്ഥ വിശദീകരിക്കുകയാണ് ഇവിടെ. എന്താണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന വാക്യാർത്ഥ ശ്രവണത്തിന് വിധി വേണം. അങ്ങനെയാണെങ്കിൽ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യത്തിന് വേറെ വിധി വേണം. തഥാ തദർത്ഥ ശ്രവണേപി, പിന്നെ ആ വിധിയുടെ അർത്ഥത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി വേറെ വിധി വേണം. അനവസ്ഥ പ്രസിദ്ധി ചെയ്ത അതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല. ശ്രുതി അത് ബോധിപ്പിക്കുന്നു. അതിനെ ബോധിക്കേണ്ട രീതിയിൽ ബോധിപ്പിക്കുമ്പോൾ അവിടെ ജ്ഞാനമുണ്ടാകുന്നു. ശ്രവണം തുടരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചിലരൊക്കെ പറയും, ഇവിടെ ഇങ്ങനെ കേട്ടിരിക്കുന്നു, സർവ്വസാധാരണമല്ല, എന്നാലും കേട്ടിരിക്കുന്നു. തത്വമസി എന്ന് പറയുന്നത് ശ്രവിച്ചതും അയാൾക്ക് ബോധമുണ്ടായി എന്ന് പറയും. ശേതകേതുവിന് പോലും 9 തവണ ഉപദേശിക്കേണ്ടി വന്നു, എന്നാലും ചിലരങ്ങനെ അവകാശപ്പെടാറ്. 1 തവണ കേട്ട് ബോധമുണ്ടായി. അങ്ങനെ സംഭവിക്കാമോ എന്ന് പറയും. അങ്ങനെ സംഭവിക്കാൻ എന്തുകൊണ്ട്? അതാണ് പറയുന്നത്, ശ്രവണം അവസാനിക്കുന്നില്ല, അത് സാക്ഷാത്കാര പര്യന്തമുണ്ട്. ഈ ദോഷങ്ങളൊക്കെ മാറി കാലം അത് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് പറയുന്നത് തത്വമസി എന്ന് കേട്ടപ്പോൾ തന്നെ ബോധമുണ്ടായി എന്ന് പറയുന്നു. അല്ലാതെ ഒരുവന്റെ അടുത്ത് തത്വമസി എന്ന് ഉപദേശിച്ച് ഉടനെ അവന് ബോധമുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല. ശ്രവണ മനനാദികളുടെ ആ തുടർച്ചയിൽ ആ തത്വമസിയിൽ നിന്നുണ്ടായ ആ ബോധം, അത് ദോഷങ്ങളൊന്നും കൂടാതെ പ്രകാശിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പിന്നെ ആ ജ്ഞാനം അതെങ്ങനെയാണ്, അത് ആത്മാവിനെ എങ്ങനെ വിഷയമാക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ഭാഗങ്ങളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം, ആത്മാവിഷയമാകും, വിഷയമാകത്തില്ലേ, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു, അതും അദ്വൈതാത്മബോധം. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ അദ്വൈതമാണ് നമ്മുടെ വിഷയം. അതും ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം, വേറെ ആരെങ്കിലും പറഞ്ഞ അദ്വൈതം, ആ അദ്വൈത ബോധം അതാണ്. ഇത് പറയുമ്പം അവിടെ ഒരു സിദ്ധനുണ്ടായിരുന്നു, അങ്ങേർക്ക് എങ്ങനെ ബോധം ഉണ്ടായിരുന്നു എന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, അങ്ങേരെ കണ്ട് ചോദിക്കും. ആ സിദ്ധനെ കണ്ട് ചോദിക്കാം, തനിക്ക് എങ്ങനെയാണ് ബോധം ഉണ്ടായത്? സ്വാമി പറയുന്നതനുസരിച്ച് തനിക്ക് ബോധം ഉണ്ടാകത്തില്ല, അതൊക്കെ അവിടെ പോയി ചോദിക്കും. ഇവിടെ നമ്മൾ ശ്രുതി വാക്യങ്ങൾക്കനുസരിച്ച്, ഭാഷ്യത്തിനനുസരിച്ച് ചർച്ച ചെയ്യും. ലോകത്ത് എത്ര സിദ്ധന്മാരുണ്ടെന്നോ എത്ര പേർക്ക് ആത്മജ്ഞാനമുണ്ടെന്നോ എനിക്ക് യാതൊരു പിടിപാടൊന്നും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ചോദിക്കും. ഇവിടെ ഭക്ഷ്യകാരൻ എങ്ങനെയാണോ അദ്വൈത ആത്മതത്വത്തെ വിശദീകരിക്കുന്നത്, ആത്മബോധത്തെക്കുറിച്ച് എങ്ങനെയാണോ പറയുന്നത്, അതിനെ സംബന്ധിച്ച് വരുന്ന ബുദ്ധിദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നു. ആരുടെയും ദോഷത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, അവനവൻ തന്നെ പരിഹരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ജ്ഞാനം ഇങ്ങനെയാണോ, വാക്യജനിത ആത്മജ്ഞാന സ്മൃതി സന്തതേഹി ശ്രവണ വിജ്ഞാന മാത്ര അർത്ഥാന്തരത്വം ഇരിച്ച് ഇവിടുന്ന് മറ്റൊരു വിഷയമാണ്, അതൊന്ന് പിന്നീട് ചർച്ച ചെയ്യാം.

ആയാമി ബ്രഹ്മാണ വന്ദമാനസ്തദാശാസ്തേ യജമാനോ ഹവിർഭീഹി അഹേളമാനോ വരുണേഹ ബോധ്യുരുഷഗ്നേ സമാന ആയുഃ പ്രമോഷീഹി വന്നോ അഗ്നേ വരുണസ്യ വിദ്വാൻ ദേവസ്യ ഹേളോ അവായാസി സീഷ്ഠാഃ യജിഷ്ഠോ വന്നീതമശ്വോഷൂചാനോ വിശ്വാദ്വേഷാഗ്നേസി പ്രമോ മുഗ്ധ്യസ്മതേ തത്വന്നോ അഗ്നേ വമോ ഭാവോ തീനേതിഷ്ഠോ അസ്യാ ഉഷസോ വ്യുഷ്ടൌ അവായക്ഷ്വനോ വരുണഗ്നേരരാണോ വീഹി മ്രോളീഗഗ്നേ സുഹവോ ന ഏധി മഹീമൂഷു മാതരഗ്നേ സുവ്രതാനാമൃതസ്യ പത്നീമവാസേഹു വേമ തു വിക്ഷത്രമജരന്തീമുരുചിഗ്നേ സുശർമാ നമദീതിഗ്നേ സുപ്രണീതിം സുത്രമാണം പൃഥിവീന്ദ്യമാനേഹ സഗ്നേ സുശർമാ നമദീതിഗ്നേ സുപ്രണീതിം ദൈവീന്നവഗ്സ്വരിത്രമന

0: is Bhagavan's heart. As Bhagavan says, Arunachala is the heart, spiritual heart of the world. So too, Aksharamanamale is the heart of Bhagavan. This work we saw how Bhagavan wrote it during Giri Pradakshinam. By the time he completed the Pradakshina, those 108 verses were over. Somebody asked Bhagavan, when devotees desire to hear its import expounded by Bhagavan himself, Bhagavan replied, why don't you explain the meaning yourself? Bhagavan told them, you yourself have to put effort to extract the meaning. Just like you, I will also have to ponder over and explain. I could explain it had I premeditated on it and written. Somehow they came forth. This is Bhagavan's reply. Bhagavan said, I didn't write Aksharamanamalai. Aksharamanamalai flowed through me. I was only a channel. Just like you, I also have to think its meaning and explain to you. So, the mere reading of Aksharamanamalai itself is the effect. In Tamil, in Sanskrit also, spiritual texts, we don't read. There is word for reading in Sanskrit, studying. In Sanskrit we say patanam. But spiritual texts are not for patanam. They are for parayanam. And the parayanam means without giving much importance to the intellectual understanding, you just allow it to flow through you every day. Slowly it seeps in, and sparks of insights, now and then, often it happens within. When you do parayanam, usually in Bhagavatam we say that, every time you do parayanam, you might have read that verse, but every day, one particular verse, one particular spiritual insight will give darshanam. It will appear before you. Bhagavan's talks, Bhagavan's stuti panchakam, aksharamanamalai, everything is like that. You should not simply do it, study it like a research scholar. Every day you do, whether with the heart you read. Somebody asked Bhagavan, one devotee who was very close with Bhagavan, he asked Bhagavan, give me some sadhana. I am not able to do atma vicharam, so please give me some sadhana. Then Bhagavan said, every day repeat Ulladin Arpadu. That Bhagavan's 40 verses. Constantly repeat it. Ultimately you will find a state where the words will fall off. The external sound will fall off, and only the inner essence, the experience alone will remain. So you need not be concerned about that. You just sing it again and again and again, whether you understand it or not. So such repetition, such constant singing is parayanam. And one who does every day parayanam, who does aksharamanamalai parayanam every day, the name, coined name for him is Aksharamanamalai Parayana. Yes, Parayanam becomes Parayanam. Parayana means one who lives for Aksharamanamalai, one who lives with Aksharamanamalai. His constant breath is Arunachala Shiva. Experience of Arunachala Shiva. Tat Parayana. So one who does Parayanam is Parayana. Bhagavan in Aksharamana Malai first does a kapu. Kapu means protection. Security. Spiritually always that is it is believed that even for very serious seekers they need some kind of spiritual security, a compound wall, so that the negative elements will not enter there. So here Bhagavan completely follows the tradition. See, Bhagavan is a purely traditional Vedic sage. That is why that Stuti Panchakam which I mentioned, where Arunachala himself came in the form of a Siddha and sang about Bhagavan, we believe so. In that Stuti Panchakam, he pictures Bhagavan as the embodiment of Vedas. Veda Nayagan, Veda Bhushanan, Vedame Uruvanavan, he says. He is Vedame Uruvanavan. Uru means form. He is the form, embodiment of Vedas. So, everything Bhagavan follows. Some devotee asked Bhagavan, Bhagavan, your teaching of self-inquiry, everything looks very new. It seems that the ancient sages have not mentioned them. It looks very new, not heard of before. Bhagavan said, Bhagavan did not take it as a compliment. He said, Avargal sollavillai aanal inda vaayala varadu oy. If they have not spoken this, these things will not come out of this mouth. That is my mouth. Because truth can never be new. It can be fresh. When everyone realizes it, it is fresh. But there cannot be a new truth. Something that I find, which is not found from right from creation. That is not possible. You can find it fresh. Every time you experience it, it is fresh. And every moment it is fresh. So Bhagavan said, everything is already being revealed. And realization is only a revelation of the ever revealed, eternally revealed truth. I am not revealing anything anew. A guru is not giving you something that you do not have. And when you attain, you feel you already had it. And you wonder how you failed to recognize such a simple thing, which is so simple. That is your own awareness, your own center, your own being, your own experience. And you fail to pay attention to it. You are going on ignoring it lives after lives after lives. And one day one simple person comes before you and tell you that you are the truth. What you are seeking is you yourself. Then all this roaming about comes to a complete stop. Aduve ni. So that puts a stop, a complete stop to all these wanderings. So Bhagavan, in Aksharamana Malai, when he starts, now the subject now for us is Kapu. The first thing that he does is Arunachala Vararuk. See, God is a Vara. See, Vara has two meanings. One meaning is bridegroom. And the bridegroom is called Vara because he should be varichukrad, adukena solradhu, won over, or not simply won over, he should be accepted by you. Accepted. You have to simply accept him. You have to accept him. The moment you accept, he comes to you. Such a person is Vara. You accept and he comes to you. The only thing that has to happen in the inner soul, the heart, is that you accept the truth is there. You want truth. You need not know what is truth, how it will reveal, what sadhana you have to do, nothing. You just do the varanam. You just do the varanam means it is just like putting an application and everything is done by the higher official. Like that, from the heart, in Vedanta they call it shubhecha. From the heart, you have that thirst that you want truth, or you want the realization of God, or complete freedom from birth, death, this unending misery. That thirst comes from the heart. Once that thirst has awakened, it is like dawn before sunrise. See, that itself is an indication. Actually, it does not come from the mind. That is why when Vivekananda went to Ramakrishna, that boy was burning with thirst for freedom. So when he went and asked Ramakrishna, is it possible to realize God? Ramakrishna just pulled him inside the room, closed the doors and took camphor, arati, and did arati to him, and he said, you are Narayana. You are Narayana himself. But that boy was screaming, this priest is mad. I am Narendranath Datta, a Kayastha. He says Kayastha. Kayastha means a kind of Kshatriya in Bengal. And he is a Brahmin. He should not be worshipping me. And he says, I am Narayana, and does worship to him. I am Narendranath Datta. See, the beauty is, Ramakrishna is on one side, he is worshipping, you are Narayana. On the other side, Narendra is telling him, I am Narendranath. Ramakrishna said, fool, keep quiet. And then said, Narayana, you are Narayana. So the worship is not for that person. That person tells Ramakrishna, I am Narendranath, don't worship me. Ramakrishna said, fool, keep quiet. And that said, you are Narayana, Sakshat Narayana. So the Narayana is waking up within. Lord is just being awakened. See, in Srimad Bhagavatam, there is a Vedastuti. It is a very moot point, very important point. Parikshit asks Shukabrahma Maharshi, he asks, the teacher is teaching a disciple the highest truth. And the truth is beyond the grasp of the mind. How can the limited mind of the disciple grasp the truth? And how can the person, the teacher, give the truth? Katham charanti nirgune manah. Then Shukacharya says, dear Parikshit, it is not that the teacher is teaching the disciple. The teacher first will see to it that the Lord in the heart of disciple is awakened. A real teacher will not take class. He will not give any homework. He will see to it that he will worship and wake up, make the inner being wake up, kindle the inner being, and then the rest will be done by that. And that inner being will grasp whatever comes from the inner being of the Guru. So that is the method. So that is the way the Vedas communicate the highest teaching. Thus saying, beautiful verses comes. Jaya jaya jahi ajam ajida dosha grubhida gunam tvamasiyadatpana samavaruddha samasta bhagaham agajagadokasam akhila shaktyavabodhagate kvajid ajayatmana cha charatonu charin nigamaha. Very deep, very profound. So here, Bhagavan first says Arunachala is Vara. You need not know the glory, the majesty of Arunachala, just you have to submit yourself to his radiance. Invoke his grace. From the heart you have to thirst for the revelation. From the heart we have to say, Lord, I do not know who you are, what your glory is. Reveal to me what you are. So Arunachala Vararku Etra. I am going to decorate Arunachala Varam with a garland which befits him. And such garland, Akshara Mana Malai. Usually, the bride puts a garland in the bridegroom's neck, and that garland will be very fragrant. The perfumed flowers will be there in that garland. But in this garland, there is the perfume, the fragrance of self-experience. Akshara Mana Malai Shatra. Then Bhagavan invokes Ganapati. That Vinayaka, he represents, he is Shiva's elder son. And Bhagavan is supposed to be Subramanyam. Many devotees have that kind of Baba. So Bhagavan invokes Ganapati, who he represents removal of spiritual obstacles. Karunakara Ganapatiye Karam Aruli Kapaye. That Karam is Hastadiksha. Karam Aruli Kapaye. So this is the first kapa. So Bhagavan just follows the tradition. Then comes the first verse which we saw yesterday. Arunachalamena Ahame Ninaippavar Ahattai Veru Arupai Arunachala. Bhagavan says, O Arunachala, you just completely remove. Not even a single cell of the ego will remain there. Everything you will remove. If the devotee thinks about you, recollects you, Arunachalam ena, ahame, in the heart, ninaippavar. Bhagavan himself in various occasions, he has given meaning to this verse. In one place he said, Arunachalam ahame ena ninaippavar. That yesterday I told you, Arunachala itself is I. Arunachala himself is dancing in the heart as I. External Arunachala is like a mirror. When you look at him, he kindles the fire of the inner dance. The inner being is awakened, and the aham, the spurti. In many places, Bhagavan uses the word spurti to represent realization. Recognition of our being. It is, spurti means it is neither a thought nor is it pure awareness. In between, vritti jnanam they say, but that vritti is neither thought, it is nor pure awareness, but a kind of recognition happens that you are the self, you are Brahman. So that recollection is Arunachala Smarana. Arunachalamena Ahame Ninaippavar ahatai, then only then ahankara gets completely rooted out. Bhagavan, so ulladin arpadu Bhagavan finishes with ahantai uru alidal mukti.
1: Om namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഈശ്വരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സ് ഈശ്വരനെ തന്നെ നിൽക്കുന്നു. മദ്ഗത പ്രാണാഹ, ജീവനെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചവൻ, എന്നുവെച്ചാൽ ജീവിതം തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചവൻ. മദ്ഗത പ്രാണന്മാരായിട്ടുള്ള പ്രാണനെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചവൻ എന്നുള്ളത്, എന്നുവെച്ചാൽ ജീവനെ തന്നെ ഈശ്വരന്, ജീവിതം തന്നെ ഈശ്വരന് വേണ്ടി സമർപ്പിച്ചവൻ. അവരുടെ ജീവിതത്തിന് വേറെ ലക്ഷ്യമൊന്നുമില്ല, ഈശ്വരപ്രാപ്തി മാത്രമേ ലക്ഷ്യമുള്ളൂ. അതാണ് മദ്ഗത പ്രാണന്മാർ. നമ്മുടെ ജീവിതത്തിൽ പരമമായി ഈശ്വരപ്രാപ്തിയാണ് പിടിയുണ്ട്. അതായത് നമ്മളിവിടെ നിന്ന് നേരെ ഹിമാലയം കാണാൻ വേണ്ടിട്ട് ഇവിടെ നേരെ തിരിക്കുന്നു, കേരള എക്സ്പ്രസിൽ കയറിയിരുന്നു, ഡൽഹിയിൽ ഇറങ്ങി നേരെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹരിദ്വാർ, ഋഷികേശ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇങ്ങനെ ഈ യാത്രയിൽ വഴിയിൽ കാണുന്ന പലതിനും ചിലപ്പോൾ ആഗ്രഹം തോന്നും, തൽക്കാലം അത് കിട്ടിയാൽ കൊള്ളാം, ആ സാധനം വാങ്ങി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഡൽഹിയിലൊക്കെ ഒന്ന് ഇറങ്ങി താജ്മഹലൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ വഴിയിൽ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു പോകും. അതുപോലെ ഇങ്ങനെ പോകുന്നവർക്ക് അവർക്ക് ഒരു ബോധമുണ്ട്, ഇന്നിടത്താണ് എത്തേണ്ടതെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ആഗ്രഹങ്ങളൊക്കെ വന്നു പോവും. അത് മായയുടെ ഒരു സ്വാധീനമാണ്. ആ മുഖ്യമായ ആ ലക്ഷ്യം ഉള്ളവർക്ക് തന്നെ എന്ത് വരും? പണ്ട് നമ്മളെ ഒരു കവി പാടിയിട്ടുണ്ട്, മയാമയമി പ്രപഞ്ചകാര്യങ്ങളിൽ ശരിയായി വലഞ്ഞു പോവാതിരുന്നിടണം. അതായത് ഈ പ്രപഞ്ചകാര്യങ്ങളിൽ തന്നെ പെട്ട് വലഞ്ഞു പോകും, വ്യക്തമായി ലക്ഷ്യബോധം ഉള്ളവർ കൂടി വലഞ്ഞു പോകും. അതാണ് മായയുടെ ശക്തി, മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് പോകും. അപ്പൊ ഇത് പ്രപഞ്ചകാര്യമാണ്, ഈ പ്രപഞ്ചകാര്യങ്ങളിൽ പോയിട്ട് തന്റെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല എന്നുള്ള ബോധമൊന്നും വരയുന്ന സമയത്തുണ്ടാവത്തില്ല, ബോധമുണ്ടാകുമ്പം താമസിച്ചും പോകും. ഇത് സാധനം സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ഇടയ്ക്കുള്ള വലച്ചിലുകളൊന്നും ഇല്ലാതെ വ്യക്തമായ ലക്ഷ്യബോധത്തിൽ ദൃഢമായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് മദ്ഗത പ്രാണന്മാരെന്ന് പറയുന്നത്. മദ്ഗത പ്രാണ അവന്റെ ജീവനെ തന്നെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്ക് വേറെ കച്ചവടങ്ങളൊന്നുമില്ല, ബിസിനസ് ഒന്നുമില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. മദ്ഗത പ്രാണ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുന്നു? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി, പരസ്പരം ബോധിപ്പിക്കുന്നു. കഥയന്തി അതിനെക്കുറിച്ച് തന്നെ പറയുന്നു. സത്സംഗം എന്ന് പറയുന്ന ആളാണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ തന്റെ ജീവിത വ്യാപാരങ്ങളിലെല്ലാം തന്നെ ഇതിനെ വിടാതെ പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇടയ്ക്ക് വരുന്ന പ്രപഞ്ചകാര്യങ്ങളിൽ ഇടപെടരുത് എന്നല്ല പറയുന്നത്, പ്രപഞ്ചകാര്യങ്ങളാകാം പക്ഷെ അതിൽ പേയായി വലഞ്ഞു പോവാതിരുന്നിടണം. അത് ഭ്രാന്ത് പിടിച്ച് അതിൽ തന്നെ വലഞ്ഞു പോകരുത് എന്നർത്ഥം. അതിൽ നിന്ന് പോകും, മറ്റേ ലക്ഷ്യത്തെ മറന്നിട്ട് ഇതിനെ താൽക്കാലിക ലക്ഷ്യമായി സ്വീകരിക്കാൻ പാടില്ല. ആ പ്രപഞ്ചകാര്യങ്ങളിൽ നിൽക്കുമ്പം തന്നെ എന്ത് ചെയ്യുന്നു? ബോധയന്തി കഥയന്തസ്ഥമാം നിത്യം, പരസ്പരം അതിനെ ബോധിപ്പിക്കുന്നു, കഥയന്തി പറയുന്നു എന്നർത്ഥം. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. പ്രവചനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. നമ്മളിത് മനസ്സിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നതിന്റെ പ്രയോജനം ഈശ്വരപ്രാപ്തിയാണ്. ഇത് പറയുന്നതിന്റെ പ്രയോജനം അല്ല, വേറൊന്നുമല്ല. അവിടെയും മറ്റു ലക്ഷ്യങ്ങൾ വയ്ക്കരുത്, മറ്റു ലക്ഷ്യം വയ്ക്കാതെ പറഞ്ഞാലേ അത് ഉണ്ടാകത്തുള്ളൂ. ഇതം പരമം ഗുഹ്യം മദ്ഭക്തേഷു അവിഭാസ്യതി ഭക്തിമൈ പരാമൃത്വ മാമേ േഹ എന്ന് പറയുന്നത്. ജൈമം പരമം ഗുഹ്യം, ഇത് പരമമാണ്, ഗുഹ്യമാണ്, അത്യന്തം രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതെന്നുള്ള അർത്ഥമല്ല, ഗ്രഹിക്കാൻ സാമാന്യ ബുദ്ധിക്ക് പ്രയാസമുള്ളതാണ്, പ്രപഞ്ച അതീതമാണ്. രഹസ്യ സ്ഥിതം രഹസ്യം എന്ന് പറയുന്നു. ഏകാന്തത സ്ഥിതി എന്നാണ് ഈ തത്വം. ഈ പ്രപഞ്ചത്തിന്റെ മാലിന്യങ്ങൾക്കെല്ലാം അതീതമായി ഉപരിസ്ഥിതി എന്നാണ് ഈ തത്വം. ആണ് ജൈമം പരമം ഗുഹ്യം, പരമമായ തത്വമാണ്, ഗുഹ്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ യാതൊരു സ്പർശവും ഇല്ലാതിരിക്കുന്നതാണ്. ഇത് മദ്ഭക്തേഷ് അവിദ്ധാസ്ഥിതി. ആരാണോ ഇത് എന്റെ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഭക്തിമായി പരാമകൃത്വ, എന്നിൽ പരമമായ ഭക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കണം. പരമമായ ഭക്തിയോടുകൂടി പറയുമ്പോൾ അത് വേറെ താല്പര്യങ്ങളൊന്നും വരത്തില്ല, ഉദ്ദേശങ്ങൾ വരത്തില്ല, പ്രാപഞ്ചികമായ ലക്ഷ്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ പറയണമെന്നാണ് ഇത് അറിയുന്നവൻ. ഇതം നാ തപസ്സായ, അതിന് മുമ്പ് ഭഗവാൻ പറയുന്നുണ്ട്, നാ ഭക്തായ കഥാചന നജ അശുശ്രൂഷവേ വാച്യം നജ മാം യോഭ്യസൂയതി. ഇതം നാ തപസ്സായ, തപസ്സില്ലാത്തവനോട് ഇത് പറയരുത്. നാ ഭക്തായ, ഭക്തിയില്ലാത്തവനോട് പറയരുത്. ഇതം നാ തപസ്സായ നാഭക്തായ കഥാചന നജ അശുശ്രൂഷവേ വാക്യം, കേൾക്കാൻ താല്പര്യമില്ലാത്തവന്റെ അടുത്ത് പോയി പറയരുത്. നജ മാം യോ അഭ്യസൂയരി, എന്നെ നിന്ദിക്കുന്നവൻ, ഈശ്വര നിന്ദ ചെയ്യുന്നവനും, അഭ്യസൂയ നിന്ദ, ഈശ്വരനെ നിന്ദിക്കുന്നവന്റെ മുമ്പിന് ഇത് പറയാൻ പോകേണ്ട കാര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. കേൾക്കാൻ താല്പര്യമുള്ളവന് എന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യം. കേൾക്കാൻ താല്പര്യമില്ലാത്തവന് വിപരീത ഗുണങ്ങളുള്ളവനോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നിട്ട് പ്രയോജനമില്ല, അതുകൊണ്ടാണ് പറയരുതെന്ന് പറയുന്നു. എന്നാൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അഭിജേസ്തു ദുരാചാരവും പാപേഭ്യ പാപകൃതമഹ. ഏറ്റവും ദുരാചാരിയാണ് പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിൽ. സർവം ജ്ഞാനപ്ലവേനൈവ വൃജനം സംതരിച്ചു. ഈ ജ്ഞാനമാകുന്ന തോണിയിലൂടെ ഭഗവാൻ പറയുന്നതാണ് ഈ പാപത്തെ മുഴുവൻ അവൻ മറികടക്കും എന്ന് പറയുന്നത്. മഹാപാപിയാണെങ്കിൽ പോലും ഈശ്വര ബോധം കൊണ്ട് അവന്റെ പാപത്തെ എല്ലാം അവന് മറികടക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അങ്ങനെയുള്ളവനും ഇത് കേൾക്കാൻ തയ്യാറാവണം. എപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് തിരിയുന്നത്? വാൽമീകിയുടെയും മറ്റും ചരിത്രം പറയുന്നത്. അങ്ങനെ അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അതുകൊണ്ടെന്താണ്? ഭക്തിമായി പരാമകൃത്വം. അങ്ങനെ ആരാണോ ഇതിനോട് താല്പര്യമുള്ളത് അവനോട് പരമമായ ഭക്തിയോടുകൂടി പറയുന്നവൻ മാമേവ ഏഷ്യതി അസംശയഃ, അവൻ എന്നെ തന്നെ പ്രാപിക്കും, അവന് യാതൊരു സംശയവും വേണ്ട എന്നാണ്. അതാണ് ഈ പറയുന്നതിന്റെ പ്രവചനത്തിന്റെ പ്രയോജനം. അതാണ് യാതൊരു സംശയവും വേണ്ടാണ്, ആ സംശയ നിശ്ചയപൂർവമായിട്ട് ഭഗവാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഭഗവാൻ അത്രയും നല്ല ഗ്യാരണ്ടി കൊടുക്കത്തുള്ളൂ. പറയുന്നത് നമേ ഭക്ത പ്രണശ്യതി, അല്ലയോ അർജുന, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, ഒരിക്കലും എന്റെ ഭക്തന് നാശം ഉണ്ടാകത്തില്ല. ഒരു കാരണവശാലും അവന് നാശം ഉണ്ടാകത്തില്ല എന്നുള്ളത്. വീഴ്ചകൾ ഉണ്ടാവും, പക്ഷെ ആത്യന്തികമായ നാശം ഉണ്ടാകത്തില്ല. മായ ഒരു പക്ഷെ അവനെ പിടിച്ചെന്നിരിക്കാം, എന്നാലും അവൻ മുക്തനായി തീരും എന്നാണ്. അവൻ ഭക്തനാണെങ്കിൽ അതുകൊണ്ടതാണ് അതിന്റെ പ്രയോജനം. അങ്ങനെ ഇത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കഥയന്തി പരസ്പരം ബോധയന്തി, പരസ്പരം ബോധിപ്പിക്കുന്നു. കഥയന്തി മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി പരസ്പരം കഥയന്തിക മാം നിത്യം. അങ്ങനെ അതിന്റെ പ്രയോജനം എന്താണ്? തുഷ്യന്തിക രമന്തിക, അവൻ സന്തോഷിക്കുന്നു, രമിക്കുന്നു എന്നർത്ഥം. സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം അപ്പൊ ഭഗവാന്റെ വാക്കുകളെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ട്, ആ വാക്കുകളെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതുകൊണ്ട് ആ വാക്കുകൾ നിമിത്തമായി ഉണ്ടാകുന്ന സന്തോഷം തുഷ്യന്തി. അങ്ങനെ ആ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ആത്മബോധവും ആത്മസ്ഫുരണം കൊണ്ടുള്ള ആനന്ദവും ഉണ്ടാവും. ഈ ആലംബനം കൂടാതെയാണ് ആത്മാനന്ദമാണ് എല്ലാ ആനന്ദത്തിനും അനുഭവിക്കുന്നത്. പക്ഷെ അതിനെപ്പോഴും ഒരു ആലംബനം ആവശ്യമാണ്. അത് വിഷയമാണ് അതിന്റെ ആലംബനം. വിഷയമാകുന്ന ആലംബനത്തിലൂടെ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നതാണ് നമ്മുടെ സുഖാനുഭവങ്ങളെല്ലാം. പക്ഷേ എന്ത് ചെയ്യുന്നു? ഈശ്വരന്റെ ഉപദേശം, ഈശ്വരന്റെ വാക്യങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ വാക്യങ്ങളെ അവലംബിച്ചുകൊണ്ടൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട്. ആനന്ദത്തോടൊപ്പം തന്നെ ആനന്ദം അനുഭവിക്കുമ്പോൾ തന്നെ എന്ത് വരുന്നു? മനസ്സ് അവിടെ നിശ്ചലമായി അനുഭവിക്കുന്ന ആനന്ദമാണ് രമന്തിക. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തേ തേന മാം ഉപയാന്തി തേ. ഏവം സതതയുക്താനം, ഇതാണ് സതതയോഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സതതയോഗം അനുഷ്ഠിക്കുന്നവർ, നിരന്തരം ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് പറയുകയും മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും ചെയ്യുന്നവരെന്ന് അങ്ങനെ ചെയ്യുന്നവർ, ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, ഈശ്വരനെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ദദാമി ബുദ്ധിയോഗം തേ, അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, ജ്ഞാനത്തെ കൊടുക്കുന്നു. ദദാമി നൽകുന്നു എന്നാണ്, ഞാൻ കൊടുക്കുന്നു എന്നാണ് ദദാമി എന്ന് പറയുന്നത്. ഈശ്വരൻ കൊടുക്കുന്നു എന്നാണ്. ആ കാര്യം പറഞ്ഞു വരാനാണ് ഞാനിത് പറഞ്ഞത്. അതായത് അങ്ങ് ദുഃഖത്തിന്റെ മറുകര കടത്തു എന്ന് പറഞ്ഞാൽ ആ ബോധത്തെ എനിക്ക് തന്ന് ദുഃഖത്തിന്റെ മറുകര കടത്തു എന്നാണ്. അപ്പൊ ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ ധരിക്കുന്നു, അവതരിക്കുന്ന ഒരു അഹംഭാവമല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് ഉള്ള അനുഭവം ഒരു അഹംഭാവമാണെന്ന് ധരിക്കുന്നത് മഹാമൂഢതയാണ്. ആ ബോധം എന്താണ്? ഈശ്വരൻ കൊടുക്കുന്ന ഒരു ബോധമാണ്. ദദാമി ബുദ്ധിയോഗം തേ, ഞാൻ അവർക്ക് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു എന്നാണ്. തേന് മാം ഉപയാന്തി തേ, ആ ബുദ്ധിയോഗത്തിലൂടെ ആ ജ്ഞാനത്തിലൂടെ അവർ എന്നെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ തന്നെ കൊടുക്കുന്ന ആ ജ്ഞാനത്തിലൂടെ, അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷയിൽ പറയുന്നു, പറയും ഇത് കർത്തൃതന്ത്രമല്ല, നീ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, നീ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അതിന് മുമ്പ്. പക്ഷെ ഈ ഒരു കാര്യം, ആ ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ നൽകേണ്ടതാണ് എന്ന് പറയും. അത് നൽകുന്നതിനുള്ള ഉപായവും പറഞ്ഞു. എന്താണ്? ബോധയന്തി പരസ്പരം കഥയന്തി. അത് കഴിഞ്ഞാലോ പിന്നെ കർത്തവ്യങ്ങളൊന്നുമില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്തവ്യമൊന്നും. അപ്പോ ഇത് നമ്മൾ ഈശ്വരന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി, എന്താണ് പരസ്പരം മനസ്സിലാക്കിക്കുന്നതിന് ചെറുത് അങ്ങനെ പറയും, മൂഢതയാണ്. ആ ഇത് ഞാനിതൊക്കെ ഇനി ഉപദേശിക്കുന്നെങ്കിൽ ഞാനൊരു ആത്മജ്ഞാനിയാകണം, ഇതിന് 100 ജന്മം ജനിക്കേണ്ടി വരും ഇത് ആകണമെന്നുണ്ടെങ്കിൽ. എന്നാലും പറയും, ഇത് ഇനി പരിപൂർണമായ ആത്മജ്ഞാനം നേടിയതിന് ശേഷം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ആരുടെങ്കിലും പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. പറയുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ പറയുന്ന എന്താണ്? ഇതിന്റെ ഉപായമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്ന എന്താണ്? ഭക്തിയും മയ പരാമം കൊടുക്കുക, എന്നിൽ പരമമായ ഭക്തിയോടുകൂടി ഈ കാര്യം ഭക്തന്മാരോട് പറയണമെന്ന്, അതാണ് ഇതിന്റെ സാധനയെന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാകണമെന്ന്. ഹഠാത് വിവരക്കേട് കൊണ്ട് ഒരാൾ ബലം പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ഈ ബോധം ഉണ്ടാകും? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ മഹാ മണ്ടത്തരമാണ്. അങ്ങനെ നമ്മൾ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ബലപ്രയോഗം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഈ ഈശ്വര ബോധം എന്ന് പറയുന്നത്, ഒരിക്കലും ബലപ്രയോഗം കൊണ്ട് കിട്ടുന്നതല്ല. നബഹുദാശ്രുതേന ഉപനിഷത്തിൽ പറയും, എല്ലാ ശാസ്ത്രങ്ങളും അധ്യയനം ചെയ്തു കഴിഞ്ഞാലും ബോധം ഉണ്ടാകത്തില്ല, ഈശ്വരൻ തന്നാലേ ആ ബോധം ഉണ്ടാകും. സർവശാസ്ത്രങ്ങളും ബ്രഹ്മസൂത്രം 100 തവണ പഠിച്ചാലും ബോധം ഉണ്ടാകത്തില്ല, യാതൊരു സംശയവും വേണ്ട. കഥാ ബലപ്രയോഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഒക്കത്തില്ല. അത്തരമുള്ള മൂഢ ബുദ്ധി കൊണ്ടൊന്നും നേടേണ്ട ഒന്നല്ല ആത്മബോധം. വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എന്താണ്? ദദാമി ബുദ്ധിയോഗം തേ, ആരാണോ ഈ തരത്തിൽ ഈശ്വരനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും പറയുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നത്, അവന് സതതയുക്താനാം, ഇതിൽ നിരന്തരം അവൻ ഇരിക്കുമ്പോൾ, അതിനാണ് നമ്മൾ മനനമെന്ന് മറ്റും പറയുന്നത്. നിരന്തരം അതിൽ തന്നെ മുറിയിരിക്കുന്നവന് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, അവൻ എന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നാരദൻ എന്ത് ചെയ്തു? ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തു, ആത്മബോധമാണ് ഈശ്വരബോധമാണ് മോക്ഷത്തിന് കാരണമെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടും കാര്യം അങ്ങോട്ട് ശരിയാകുന്നില്ല, ശോകം മാറുന്നില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു? ഭഗവാൻ അല്ലയോ ഭഗവാനെ, ശോകസ്യ പാരം താരയിൽ ഈ ശോകത്തിന്റെ മറുകര എന്നെ കടത്തും എന്ന് പറയും, ദുഃഖത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ എന്ന് പറയുന്നു. ഓ നാരദൻ, ധനുകുമാര മഹർഷി ശരിയായ തത്വബോധം ഉപദേശിക്കുന്നു. നാരദന് ആ ബോധമുണ്ടായി. ആ കാര്യങ്ങൾ അടുത്ത് ഛന്ദോഗ്യ ഉപനിഷത്ത് പറയുന്നത്, തസ്മൈ മർദ്ദിത കഷായായ തമസഃ പാരം ദർശയതി ഭഗവാൻ സനത്കുമാരഃ. തസ്മൈ മർദ്ദിത കഷായായ, അവന് മർദ്ദിത കഷായായ, കഷായങ്ങൾ എന്ന് പറയുന്നത് അന്ധക്കരണ ദോഷങ്ങളാണ്, രാഗം ദ്വേഷം തുടങ്ങിയ ദോഷങ്ങൾ. അതെല്ലാം നശിച്ചവന്, ആ ദോഷങ്ങളെല്ലാം നശിച്ചവന് തമസഃ പാരം, ഈരുട്ടിന്റെ മറുകര, അവിദ്യയുടെ മറുകര ദർശയതി ഭഗവാൻ സനത്കുമാരഃ. ഭഗവാൻ സനത്കുമാരൻ അതിനെ കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. നാരദൻ അതിന് പരിഭാഗം വന്നിരുന്നു. ആ പരിഭാഗം വന്ന സമയത്ത് ഭഗവാൻ, ഇതൊരാഖ്യാനം ഒരു കഥയാണ്, കഥാരൂപത്തിൽ ശ്രുതി ഈ കാര്യം പറയുകയാണ്. ആ പരിഭാഗമായ അവസ്ഥയിൽ ഭഗവാൻ സനത്കുമാരൻ ആ ഇരുട്ടിന്റെ മറുവശം അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യുമാദ്യ ശ്രുതയോ മോക്ഷ പ്രതിബന്ധ നിവൃത്തി മാത്രം ഏവ ആത്മജ്ഞാനത്തിൽ ഫലം ദർശേ എന്തി. അങ്ങനെ പരിപക്വമായ ഒരാളിൽ മാത്രമേ ഗുരുപദേശം ശരിയായ ഫലത്തെ കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കും. അതാണ് അതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നാരദൻ പലതവണ വേദമൊക്കെ അധ്യയനം ചെയ്ത് പറഞ്ഞു, ഞാൻ 4 വേദങ്ങളും അധ്യയനം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ വേദം അധ്യയനം ചെയ്തിട്ടും ആ ബോധമുണ്ടായി, ശോകം നശിച്ചില്ല, തത്വം എന്താണെന്ന് പിടികിട്ടി, അനുഭവത്തിൽ വന്നു.
4: എന്തുകൊണ്ടത്? യോഗ്യന്മാരായ ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? യോഗ്യന്മാരായ ഗുരുക്കന്മാരുണ്ടായാലും ശരി, അവന് പാകത കൂടെ വരണം, യോഗ്യത കൂടെ വരണം. ശിഷ്യന്റെ യോഗ്യതയാണ് മുഖ്യം. ശിഷ്യന് യോഗ്യതയുണ്ടെങ്കിൽ ഗുരുത്വം ഏത് ഭാവത്തിനും വരാം. ഉപദേശം, ഗുരുത്വം, പ്രപഞ്ചത്തിന്റെ ഏത് അംശത്തിൽ നിന്നാണോ ഗുരുത്വം സംഭവിക്കാം, അയാൾക്ക് ബോധമുണ്ടാകുന്നതിന് എന്തും ഗുരുവായി മാറാം. ദത്താത്രേയന്റെയും മറ്റും കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ആ ബോധം കൊടുക്കുന്നത് ഈശ്വരനാണല്ലോ. അപ്പൊ ഈശ്വരൻ ഏത് ഭാവത്തിലും പ്രത്യക്ഷമായി അവന് ആ ബോധത്തെ കൊടുക്കാം. അപ്പോൾ ഒരാൾ പരിശ്രമിക്കേണ്ടത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അയാൾ പരിശ്രമിക്കേണ്ടത് മുഴുവൻ തന്റെ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമം പോകുന്നത്. തന്റെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതുകൊണ്ടാണ് സാധന എന്ന് പറയുന്നത് ഒരിക്കലും സാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമം പോകുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് അത് സഹജമായി വരുന്നതാണ്, അല്ലെങ്കിൽ ഈശ്വരെ ഇച്ഛയ്ക്കനുസരിച്ച് വരുന്നതാണ്. അപ്പൊ ആ പക്വത, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൃദുത കഷായായ ഭഗവാൻ പറയുന്ന അവജാനന്തി മാം മൂഢ മനുഷ്യൻ സ്വനുമാശ്രിതം പരം ഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വരൻ. അതായത് ഇപ്പൊ ഗുരു നമ്മുടെ മുമ്പിൽ വന്നാലും ആ ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമ്മൾ അറിയും. നമുക്ക് ഗുരുവിനെ നമുക്ക് പ്രാപ്തമായി എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനം മാത്രമായിട്ട് എനിക്ക് ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കത്തില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അവജാനന്തി മാം മൂഢ മനുഷ്യന്തനുമാശ്രിതം. മുമ്പ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ആ മനുഷ്യ ശരീരത്തെ ഇരിക്കുന്ന ഗുരുവനായി എന്നെ ഈ മൂഢന്മാർ ധരിക്കുന്നു എന്ന് പറയാം. മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാളായിട്ട് ഈ മൂഢന്മാർ എന്നെ ധരിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഈ ലോകത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഗുരു പറയുന്നതാണ്. ഗുരു എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെ എന്താണ്? ഒരു മനുഷ്യരൂപമാണ്. മനുഷ്യയും തനും ബാഹ്യമായി കാണുന്ന ഒരു ഗുരു. അതിനപ്പുറം ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിൽ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? വരത്തില്ല. മനുഷ്യരൂപത്ത് മാത്രമേ വരത്തുള്ളൂ. അത് വരണ്ടെന്നുള്ളതല്ല, അത് അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഗുരുവിന്റെ യഥാർത്ഥ രൂപം അവിടെ എന്താണ്? പരംഭാവം, എന്റെ പരമമായൊരു ഭാവമുണ്ട്. അജാനന്ദ, അത് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ല. ആ ശരീരത്തിലൂടെ മനസ്സിലാക്കേണ്ട ഗുരുവിന്റെ ആ പരമമായ ഭാവം അതിനെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെ? ഭൂതമഹേശ്വരം. ഞാനെന്താണ്? ഭൂതമഹേശ്വരനാണ്. സർവപ്രാണികൾക്കും ഈശ്വര സ്വരൂപനായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ഭൂതമഹേശ്വരം എന്ന് പറയുന്നത്. സർവപ്രാണികളുടെയും ഈശ്വര സ്വരൂപമായിരിക്കുന്ന ഈശ്വരീയ ഭാവം ബാഹ്യമായി കാണുന്ന ശരീരമല്ല, അത് ബാഹ്യമായ ശരീരമല്ല, അതെന്താണ്? അത് ഈശ്വരീയമായ ഭാവമാണ്. അതിനെ മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ലെന്ന് വിടവിക്കുകയാണ് ഭഗവാൻ തന്നെ. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ഈശ്വര തത്വം, ഗുരു സങ്കല്പം എന്ന് പറയുന്നതും അതിന്റെ പൂർണ്ണമായ വികാസത്തിലേക്ക് എത്താൻ തന്നെ എത്രയോ പ്രയാസം. അപ്പോൾ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് കൊണ്ട് ഗുരുവിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവണമെന്നില്ല. പിന്നെ ആ ഗുരുപ്രാപ്തി പരമഭാഗ്യമാണ് എന്ന് പറയുന്നുള്ളത് ദുർലഭമാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദുർലഭമായ കാര്യമാണ് ആ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത്. അത് പ്രാപ്തമാകുമ്പോൾ അത്രയും അയാൾ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അത് സത്യമാണ്. പക്ഷെ എന്നാലും ആ രക്ഷപ്പെടുന്നതിനുള്ള മാർഗം വ്യക്തമായ തത്വബോധമാണ്, ഗുരു തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് എന്നുള്ളതാണ് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഗുരുപ്രാപ്തി ഭൗതികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഗുരുപ്രാപ്തി കൊണ്ടും നല്ല മുഖ്യം, മറിച്ച് ശിഷ്യന്റെ യോഗ്യതയാണ്. ഗുരുവിന്റെ തത്വം മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യൻ ശരിക്കും യോഗ്യനായിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ശിഷ്യന്മാർ ഗുരുവിനെ കൊല്ലാൻ തന്നെ ശ്രമിക്കുന്നത്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ല കഥകളിലൊക്കെ വായിക്കില്ലേ, ഗുരുവിനെ ശിഷ്യന് വിട്ടുകൊടുത്തെന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നില്ലേ. ഗുരുപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞു, ജൂഡാസന്റെയും മറ്റും കഥ കേട്ടിട്ടുണ്ട്. ഗുരുപ്രാപ്തി ഉണ്ടായി എന്ന് പറഞ്ഞ് അതിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗുരുവിന്റെ തത്വം മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ഫലവത്താകുന്നില്ല. അപ്പൊ യോഗ്യത ശിഷ്യനാണ് വേണ്ടത്. പക്ഷെ ഒരു ശിഷ്യനും ഒരിക്കലും തന്റെ യോഗ്യതയെ കുറിച്ച് ദുഃഖിക്കാറില്ല, ഗുരുവിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാറില്ല. മിക്കവാറും എല്ലാ ശിഷ്യന്മാരും അവരുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്ന ഗുരുവിന്റെ യോഗ്യതയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഗുരുത്തനും തന്റെ യോഗ്യതയെ കുറിച്ച് ആത്മപരിശോധനയ്ക്ക് ഒരു ശിഷ്യന് സാധാരണഗതി മുതിരാറേയില്ല. ഇവിടെ നാരദനെ കുറിച്ച് പറയുന്നത് എന്താണ്? മൃദുത കഷായായ, അത് പ്രത്യേകം പറയുന്ന അതിന് വേണ്ടിയിട്ടാണ്. തന്റെ എല്ലാ ദോഷങ്ങളും മാറിയപ്പോൾ എന്ത് ചെയ്തു? സനത്കുമാരൻ ആ തത്വത്തെ വെളിപ്പെടുത്തി എന്നാണ്. പാരം ദർശയരി ഭഗവാൻ, ദർശയരി കണ്ടു എന്നല്ല, കാണിച്ചു എന്നാണ്. ദർശയരി എന്നാണ് കാണുന്നു എന്നുള്ളതിന് പശ്ചിതി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? കാണിച്ചു എന്നാണ്. അതാണ് പ്രാധാന്യം. അതാണ് ദദാമി ബുദ്ധിയോഗം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഈ ജൈവമാദ്യാശ്രുതേഹ, ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു? മോക്ഷ പ്രതിബന്ധ നിവൃത്തി മാത്രം ഏവാത്മജ്ഞാനത്തെ ഫലം ദർശയുന്നു. മോക്ഷപ്രതിബന്ധ നിവൃത്തി, മോക്ഷത്തിന്റെ പ്രതിബന്ധം, മോക്ഷത്തിന്റെ പ്രതിബന്ധമായിരിക്കുന്ന ഈ പറയുന്ന തമസ് അജ്ഞാനം, അതിന്റെ നിവൃത്തി മാത്രം, അത് മാറിയാൽ മാത്രം മതി. ഏവ ആത്മജ്ഞാനത്തെ ഫലം, ആത്മജ്ഞാനത്തിന്റെ ഫലം അത് മാത്രമാണെന്ന് കാണിക്കുന്നു. എന്താണോ ആ ആത്മാവിന്റെ സ്വരൂപ പ്രകാശനത്തിന് തടസ്സമാണ് നമ്മൾ കരുതിയിരിക്കുന്നത്, ആ തമസ് ആ ഇരുട്ട് മാറുക, അത് മാത്രമേ ഉള്ളൂ. വെളിച്ചത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇരുട്ടിനെ നശിപ്പിക്കുക, അത് മാത്രം. പിന്നെ ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇരുട്ടിനെ അത് നശിപ്പിക്കുന്നു. അതുപോലെ ഈ ആത്മബോധം അന്ധകാരത്തെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നു, വേറൊന്നും അവിടെ ആവശ്യമില്ല എന്ന് കാണിക്കുന്നുണ്ട് ശ്രുതികൾ എന്നാണ്. മോക്ഷപ്രതിബന്ധ നിവൃത്തി മാത്രം, മോക്ഷപ്രതിബന്ധ നിവൃത്തി മാത്രമാണ് ആത്മജ്ഞാനത്തിന് ഫലം ദർശയേണ്ടി, ആത്മജ്ഞാനത്തിന്റെ ഫലമായി ദർശിപ്പിക്കുന്നതെന്ന്. തഥാച ആചാര്യ പ്രണീതം ന്യായ ഉപഗൃഹിതം സൂത്രം ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാന ഉത്തരോത്തരോ അപായ തദനന്തര അപായ അപവർദ്ധ. ഇവിടെ ആചാര്യൻ എന്ന് പറയുന്നത് ഗൗതമനാണ്, ന്യായ ശാസ്ത്രത്തിന്റെ പ്രണേതാവാണ്, ഋഷിയാണ്. ആചാര്യസ്വാമികൾ വളരെ ശക്തമായി വളരെ വാശിയോടുകൂടി നിഷേധിച്ചിട്ടുള്ള ഒരു ആചാര്യനാണ് ഗൗതമൻ. ബ്രഹ്മസൂത്രത്തിലെ നല്ലൊരു ഭാഗം പേജുകൾ ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്ന നമുക്ക് കാണാം. അതായത് ഈ ഗൗതമന്റെ സിദ്ധാന്തത്തെ കഴിയുന്ന അവസരങ്ങളിലെല്ലാം താർക്കിക പശുക്കളെന്ന് പറഞ്ഞു എന്ന് വരെ ബൃഹദാരണ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഇത് ബാലും കൊമ്പുമില്ലാത്ത മൃഗമാണെന്ന് വരെ പറയുന്നുണ്ട്. അതായത് വാശിയേറിയ തർക്കം വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നുണ്ട്. അതേ ആചാര്യൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആചാര്യ പ്രണീതം? അതേ ആളിനെ ഗുരുവായി ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ് ആചാര്യ സ്വാമി. എന്നുവെച്ചാൽ അദ്വൈതത്തിന് സ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും നിലപാട് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല. പക്ഷേ ആ ദർശനത്തിൽ തന്നെ ന്യായയുക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ ഇന്ന് വ്യക്തിവിദ്വേഷമുണ്ട്. നമ്മൾ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു ആചാര്യന്റെ ആശയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിയോടുള്ള വിരോധമാണ്, അല്ലെങ്കിൽ അവിടെ ബഹുമാനമില്ലാത്തതുകൊണ്ടാണ്, വ്യക്തി നിന്ദയാണ്, അങ്ങനെയൊന്നും ഇവിടെ വരുന്നില്ല. ഇവർക്ക് ആർക്കും തന്നെ പരസ്പരം നിന്ദയില്ല, പരസ്പരം നിന്ദിക്കുന്നില്ല. ആശയത്തെ ഖണ്ഡിക്കും. ആശയത്തെ നിഷേധിക്കുന്നതിന് വ്യക്തിയെ നിഷേധിക്കുന്നില്ല, ഒരു തരത്തിലുള്ള വ്യക്തിയോടുള്ള അനാദരവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. ഒന്ന് ബൌദ്ധ അനുയായികളെയാണ്, മറ്റൊന്ന് ഈ താർക്കികന്മാരെയാണ്. ഇവരെയാണ് ആചാര്യസ്വാമികൾ ശരിക്കും നിഷേധിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ആചാര്യനെ സ്മരിക്കുമ്പോൾ ആചാര്യ പ്രണീതം എന്നാ പറഞ്ഞത്, അതിനെ വളരെ ബഹുമാനത്തോടുകൂടി സ്മരിക്കുകയാണ്. ഗുരു, ആചാര്യൻ എന്ന് വെച്ചാൽ ഗുരുവാണ്, ഗുരു തന്റെ തന്നെ ഗുരുവായി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ആ ഗൗതമൻ പോലും വെളിപ്പെടുത്തിയിരിക്കുന്ന ചില പരമാർത്ഥ സത്യങ്ങളുണ്ട്, അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഒരാശയത്തെ സംബന്ധിച്ച് അന്ധമായി ഏതെങ്കിലും ഒരാശയത്തെ പിന്തുടരുക എന്ന് പറയുന്നത് അദ്വൈതത്തിൽ അങ്ങനെയൊരു നിലപാടില്ല. അദ്വൈത സിദ്ധാന്തത്തിൽ എന്തെങ്കിലും യോജിക്കാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഏതാചാര്യനായാലും ശരി അതിനെയൊക്കെ നിഷേധിക്കും. അതാണ് അദ്വൈതയുടെ രീതി. അതൊരിക്കലും ആചാര്യനെ നിഷേധിക്കുന്നതല്ല, ആശയത്തെ നിഷേധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും ഋഷിമാരാണ്. ആ നിഷേധിക്കുന്നതിനു വേണ്ടി ഏത് ആരാണോ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആചാര്യസ്വാമികളെ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഇനി വരുമ്പോൾ രണ്ടാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് അത് പ്രത്യേകം എടുത്തു പറയും. ഞങ്ങൾ ഈ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് ഒരിക്കലും ആരോ വിദ്വേഷത്തിന്റെ രാഗദ്വേഷത്തിന്റെ പേരിലല്ല, മറിച്ച് ആരാണോ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവർക്ക് അവരുടെ ബുദ്ധിയെ സ്ഥിരമായി ഈ ആശയ തത്വത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ആരെങ്കിലും പേരുള്ള നിന്ദയായി കണക്കാക്കരുത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ആദരവോടുകൂടി ആചാര്യ പ്രണീതം എന്ന് പറയുന്നു. ഗൗതമാചാര്യനാൽ നിർമ്മിച്ച ന്യായസൂത്രത്തിലെ ദ്വൈതശാസ്ത്രമാണ്, അതിന്റെ ഒരു സൂത്രമാണ്. ന്യായ ഉപഭ്രംഹിതം എന്നാണ്, ന്യായപുഷ്ടമായിരിക്കുന്ന യുക്തിയുക്തമായ എന്ന് നമ്മൾ പറയുന്നത്. ഉപഭ്രംഹിതം എന്ന് വെച്ചാൽ വളരെയധികം യുക്തിയുണ്ടെന്നത്, പരമമായ യുക്തിയുള്ള ഒരു സൂത്രം എന്നത്. ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് അങ്ങേയറ്റത്തെ യുക്തിഭദ്രമാണ് ഈ ആശയം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ യുക്തിയോടുള്ള, ആചാര്യൻ അവിടെ പ്രകടിപ്പിച്ച ആ യുക്തിയോടുള്ള ആദരവോടെ കാണിക്കുകയാണ്. ശരിയായ ആശയം വന്നു കഴിഞ്ഞാൽ അതിനോട് അങ്ങേയറ്റത്തെ ആദരവ് കാണിച്ചാണ് പറയുകയാണ്. ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാനാം ഉത്തരോത്തര അപായ സദാനന്തര അപായ അപവർഗ ഇതി. മോക്ഷത്തിന്
3: കാരണം തത്വജ്ഞാനമാണ് എന്നുള്ള ഒരു ആശയം ആണ് ഇവിടെ പറയുന്നത്. ഈ സൂത്രത്തിൽ ഈ ആശയത്തെയാണ് ആചാര്യസ്വാമികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ തത്വജ്ഞാനം ഏത് തരത്തിലുള്ളതാണ്, അതിന്റെ സാധനങ്ങൾ എന്തൊക്കെ ഉള്ളതാണ്, ഈ കാര്യം പറയുമ്പോൾ ഈ ആചാര്യന്റെ ആശയങ്ങളെ അംഗീകരിക്കത്തില്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള തത്വജ്ഞാനം? തത്വം എന്ന് വെച്ചാൽ യഥാർത്ഥം എന്ന് പറയും. അപ്പൊ തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം എന്താണ്? ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അദ്വൈതമാകുന്നില്ല. കാരണം ഈ ദ്വൈതിയും പറയുന്നത് അതല്ല, ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നാണ് ന്യായാചാര്യനും പറയുന്നത്. ഗോതമ മഹർഷിയുടെ അഭിപ്രായം അത് തന്നെ, തത്വജ്ഞാനം കൊണ്ട് അവർ ധരിക്കുന്ന തത്വജ്ഞാനം അതുകൊണ്ട് മോക്ഷം എന്നാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അദ്വൈതമായില്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്ന ഈശ്വരജ്ഞാനം? ആ ഈശ്വരജ്ഞാനം അദ്വൈതി പറയുന്നുണ്ട്, ഈശ്വരജ്ഞാനം ഇന്നതാണ് എന്ന്. ആ ജ്ഞാനം കൊണ്ടേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ, വേറെ ഏതെങ്കിലും ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല. അതിനെയൊന്നും തത്വജ്ഞാനമൊന്നും പറയാൻ പറ്റത്തില്ല, അതും ഒരു ജ്ഞാനമാണ്. അറിവെല്ലാം അറിവ് ജ്ഞാനം തന്നെ. ആ ഭാഗത്തിലാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ള ആ ആശയത്തെ പ്രകടമാക്കി. അത് അദ്വൈതിയുടെ മാത്രം അഭിപ്രായമല്ല ജ്ഞാനം കൊണ്ട് മോക്ഷം. സാഖ്യന്മാർ പറയുന്നു അത് വിവേകഖ്യാതി, അതുകൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറയും. യോഗശാസ്ത്രത്തിന് ഒരു പരിധിവരെ അത് അംഗീകരിക്കുന്നുണ്ട്, വിവേകഖ്യാതിയും ഒരു പരിധിവരെ മോക്ഷത്തിന് കാരണമാണ്. വൈശേഷികന്മാരും പറയുന്നുണ്ട് ജ്ഞാനം കൊണ്ടാണ് മോക്ഷം എന്ന് പറയുന്നുണ്ട്. ബൗദ്ധന്മാരിലും ഒരു വിഭാഗം പറയുന്നുണ്ട് ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണമെന്ന്. വിജ്ഞാനവാദികൾ ഒരു വിഭാഗക്കാർ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ പലരും ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നുണ്ട്. അത് അദ്വൈതിയുടെ കണ്ടുപിടുത്തമൊന്നുമല്ല, അതിന് മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. പക്ഷെ യഥാർത്ഥമായ ആ ജ്ഞാനം എന്താണെന്നുള്ള കാര്യത്തിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. പക്ഷെ ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരാശയത്തെ ആചാര്യസ്വാമികൾക്ക് മുമ്പ് തന്നെ ഗൗതമൻ അത് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആചാര്യനോട് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആ സൂത്രത്തെ ഇവിടെ സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി, പൂർവപക്ഷത്തിന് വേണ്ടിയല്ല, സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആചാര്യസ്വാമികൾ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഇത് തന്റെ മാത്രം അഭിപ്രായമല്ല, പുതിയൊരാശയമല്ല എന്ന് കാണിക്കുകയാണ്. പരമമായ ആശയം അത് തന്നെ, ഇരുട്ട് ഒരിക്കലും വെളിച്ചമില്ലാതെ ഇരുട്ട് നശിക്കത്തില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ ഈശ്വരബോധമില്ലാതെ സംസാരത്തിൽ നിന്ന് മോക്ഷം ഉണ്ടാകത്തുമില്ല. ഇതിൽ യാതൊരു സംശയവും ഇതിൽ അങ്ങനെ വേറെ ഒരു ഒന്നിനും യാതൊരു യുക്തിയും ഇല്ല. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് തന്നെ ഇവിടെ ആചാര്യസ്വാമികളും പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അടുത്ത് തുടർന്ന് ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി ചർച്ച അവസാനിപ്പിക്കുകയാണ്.
5: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
6: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
7: ഉപദേശിക്കുന്നവൻ ഗ്രഹിച്ചിരിക്കുന്ന അതൊന്നും, ഗ്രഹിക്കുന്നവന് അതിനുള്ള യോഗ്യത വേണം, ഗ്രഹിക്കുന്നതിനുള്ള ഗ്രഹണ സാമർഥ്യം ഉണ്ടാവും. ഇത് രണ്ടും ഒത്തു വന്നു കഴിഞ്ഞാൽ ശ്രവണകാലത്തിൽ തന്നെ തദ്ദർശനം സംഭവിക്കും.

മനനിധ്യാസനങ്ങൾ മാനസികമായ കർമ്മമല്ല. എന്തുകൊണ്ട്? ശ്രവണം എങ്ങനെയാണോ അകർത്താവായ ആത്മാവിനെ ബോധിപ്പിച്ചത്, അപ്പോൾ ആ ശ്രുതിയുടെ താല്പര്യത്തെ അവന് വേണ്ടത്ര യോഗ്യതയില്ലാത്തതുകൊണ്ട് അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായി എന്ത് താല്പര്യമാണോ അവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്താ? അവന് ദൃഢമായി ആ ബോധം ഉണ്ടാകുന്നില്ല. താൻ അകർത്താവായ ആത്മാവാണ്, താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആ ബോധം ഉണ്ടാകുന്നില്ല. എന്നാൽ അവനതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. താൻ ശ്രുതി ബോധിപ്പിക്കുന്നത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണെന്നും അതാകർത്താവും അഭോക്താവുമാണ് എന്നെല്ലാമുള്ള ജ്ഞാനമുണ്ട്. അപ്പൊ ജ്ഞാനം ഉണ്ടാകുകയും ജ്ഞാനം ഉണ്ടാകാതിരിക്കുകയും രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കും. അവന് ജ്ഞാനമുണ്ടായി, പക്ഷേ അവിടെ അജ്ഞാന സംശയ വിപരീയ ദോഷങ്ങളിലൂടെ അതിനോടൊപ്പം നിൽക്കുന്നു. എന്തുകൊണ്ട്? അവനതിനുള്ള യോഗ്യതയുടെ പൂർത്തീകരണം വന്നിട്ടില്ല. ആ ജ്ഞാനം അജ്ഞാനാദി ദോഷങ്ങളെ മാറ്റുന്ന തരത്തിൽ വന്നിട്ടില്ല. അജ്ഞാനം ദുർബലമാണ് എന്നാൽ ജ്ഞാനം ഉണ്ടാകാതിരുന്നിട്ട് സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് ഈ തത്വശ്രവണത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകും. പക്ഷേ ആ ബോധത്തോടൊപ്പം തന്നെ ഈ ചിത്തദോഷങ്ങളും അതിനോടൊപ്പം ഇരിക്കുന്നു. അജ്ഞാന വിവരിയ സംശയങ്ങൾ ഈ ദോഷങ്ങളിരിക്കുന്നു. അങ്ങനെ ആ ദോഷങ്ങളിരിക്കുമ്പോൾ അവിടെയാണ് മനന നിധ്യാസനങ്ങൾ വിധിച്ചിരിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? ആ ജ്ഞാനത്തിൽ തന്നെ ഏതൊരു ജ്ഞാനത്തെയാണോ ഇവിടെ ശ്രുതി നിർദ്ദേശിച്ചത് ആദ്യം തന്നെ ആ ഏകത്വ ജ്ഞാനം, ആ ജ്ഞാനത്തെ തന്നെ അനുസന്ധാനം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ ജ്ഞാനത്തിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് മനന നിധ്യാസനങ്ങൾ. അതെന്തുകൊണ്ട്? അത് കർമ്മമാകുന്നില്ല. ഒന്ന് കർമ്മമാവണമെങ്കിൽ അത് കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്താലേ കർമ്മമാകത്തുള്ളൂ. ഇവിടെ ഈ ജ്ഞാനം എപ്പോഴും തന്നെ ബോധിപ്പിക്കുന്ന എന്താണ്? നീ അകർത്താവായ ആത്മാവാണ്. അതാണ് ബോധിപ്പിക്കുന്നത്. നീ ഭോക്താവല്ല, കർത്താവല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അപ്പോൾ ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായിരിക്കുന്ന ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനന നിധ്യാസനങ്ങളിലൂടെ അത് അതിനെ സംബന്ധിച്ചുള്ള സംശയാദികളെ ദൂരീകരിക്കത്തക്ക രീതിയിൽ അവിടെ കർമ്മത്തെ നിഷേധിക്കുന്നു, കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ആ അനുസന്ധാനം കർമ്മമല്ല. അതിൻ്റെ പ്രയോജനം ഇതാണ്. ഈ ദോഷങ്ങൾ ദോഷരഹിതമായി പ്രകാശിക്കേണ്ട ആ ജ്ഞാനം ദോഷസഹിതമായി പ്രകാശിക്കുന്നു. ഒന്ന്, ഇത് ശ്രവിക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാകാത്ത അങ്ങനെ സംഭവിക്കും. ബദ്ധരനോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബോധമുണ്ടാകും, ബോധമുണ്ടാകും. ഉപദേശിക്കുന്ന ഭാഷ എന്താണെന്നറിയില്ലെങ്കിൽ ബോധമുണ്ടാകും, അവിടെ ഉണ്ടാകത്തില്ല. അത് കേട്ടിട്ട് ആരാണോ നിരന്തരം ഇതിൻ്റെ ഈ ശ്രവണാദി സാധനങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്നത്, അവർക്കങ്ങനെ മുഴുകിയിരിക്കേണ്ട ആവശ്യം വരുന്നത് അവരിൽ ഈ അജ്ഞാന അതി ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ദോഷങ്ങൾ അത് എങ്ങനെ? ഈ ജ്ഞാനം കൊണ്ട് തന്നെ മാറും. ഇവിടെ തത്വമസിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു, ജ്ഞാനം ഉണ്ടായി, ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവിടെ ശ്രമം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും അവനത് തുടരാൻ കഴിയത്തില്ല. ഒരു ജ്ഞാനം ഉണ്ടായാലും പിന്നെ ആ ഭാവത്തിൽ തുടരാൻ കഴിയും. ഒരുത്തരം തന്നെ സംബന്ധിച്ച് മനുഷ്യനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നുള്ള ബോധം ഉണ്ടായാൽ പിന്നെ അയാൾ ആ ഭാവത്തിൽ തുടരും. വേറൊരു ഭാവത്തിൽ ആ ഭാവത്ത് മാറ്റാൻ കഴിയത്തില്ല. ശരീരബോധം ഉള്ളിടത്തോളം കാലം ആ ബോധത്തെ മാറ്റാൻ പറ്റില്ല. ഏത് ബോധമാണോ ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ തത്വമസി തുടങ്ങിയ ആ വാക്യശ്രവണത്തിൽ ഇവിടെ വാക്യശ്രവണമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും കേവലം തത്വമസി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കുന്നതിനല്ല.

ശ്രവണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള ശ്രവണമാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ വേദാധ്യയനം ചെയ്യുന്നവൻ, വേദാധ്യയന ഗുരുവിൻ മുഖത്ത് നിന്ന് വേദം ചൊല്ലിപ്പഠിച്ച സമയത്ത് തന്നെ തത്വമസി എന്ന് കേട്ടു, അത് ശ്രവണമല്ല. കാരണം അത് ചൊല്ലിക്കൊടുത്ത ഗുരു ചിലപ്പോൾ അത് തത്വമസി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നില്ല. അത് ചൊല്ലിക്കൊടുത്ത ഒരു കർമ്മ വേണ്ടിയാണ്. അതുകൊണ്ടെന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇവനൊരു പുരോഹിതനായിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇത് ചൊല്ലിക്കൊടുത്തു. തത്വമസിയുടെ താല്പര്യം അയാൾ ഗ്രഹിച്ചിട്ടേ ഇല്ല, പക്ഷെ അവൻ അവിടെ ശ്രവിച്ചു, അതിന് ഉൾക്കൊണ്ട് അവൻ വീണ്ടും അത് മറ്റുള്ളവരെ ശ്രവിപ്പിക്കുന്നു. ഇവിടെ നിന്നും തത്വമസിയുടെ ശ്രവണമല്ല, പക്ഷേ തത്വമസിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിട്ട് ആ താല്പര്യം ആ ശ്രോതാവ് മനസ്സിലാക്കത്തക്ക രീതിയിൽ വിശദീകരിക്കുമ്പോഴേ അത് ശ്രവണമാവും. എപ്പോഴാണോ തത്വമസിയുടെ താല്പര്യത്തെ ഒരാൾ ഗ്രഹിക്കുന്നത്, അത് കേവലം തത്വമസി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. ഇപ്പൊ ഭാഷ്യത്തിൽ തത്വമസി വിശദീകരിക്കുന്നു, ഇന്നതാണ് തത്വമസി. ആ വിശദീകരണമാണോ തത്വമസിയുടെ താല്പര്യം എന്താണെന്ന് നമുക്കൊരു ബോധത്തെ ഉണ്ടാക്കിയത്? കേവലം തത്വമസി എന്ന് പറയുന്ന ഒരു വാക്യത്തിന്റെ ഉച്ചാരണമാണ്, അതുകൊണ്ട് കാര്യം. അതുകൊണ്ടാരും ആർക്കും എന്താണെന്ന് മനസ്സിലാകണ്ടേ, എന്ന് വെച്ചാൽ എന്താണെന്നുള്ളൊരു ബോധം ഉണ്ടാകണ്ടേ. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ഒരു ബോധം ഉള്ളിൽ ഉണ്ടാകത്തക്ക രീതിയിൽ, അതിനുപയുക്തമായ രീതിയിൽ ആ വാക്യത്തെ പ്രയോഗിക്കുമ്പോൾ അത് അതിനുവേണ്ട വിശദീകരണങ്ങളോടുകൂടി അത് പ്രയോഗിക്കുമ്പോഴേ അത് ശ്രവണമാകത്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സത്സംഗം ശ്രവിക്കുന്നു. അവിടെ എന്താണ്, ഏതെങ്കിലും വാക്യങ്ങളെ ആവർത്തിക്കണമല്ല, അവിടെ ഓരോ കാര്യത്തെയും വിശദീകരണം ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ ശ്രവണം എന്ന് പറയുന്നത്. അല്ല, കേവലമായ ശബ്ദത്തിൻ്റെ ആവർത്തിയല്ല, അർത്ഥവിചാരത്തോടുകൂടി ആ ശബ്ദത്തെ ശ്രവിക്കുമ്പോൾ ആ ശ്രവണത്തിൽ നിന്നും നമുക്കൊരു അർത്ഥബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് ശ്രവണമാകുന്നുള്ളൂ, അതൊരു ശ്രവണമല്ല. ശരി, അങ്ങനെ ഒരു ബോധം ഉണ്ടായി, ഈ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. പക്ഷെ അവിടെ തടസ്സങ്ങൾ വരുന്നു. ആ തടസ്സങ്ങൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തുടർച്ച, ശ്രവണത്തിൻ്റെ ആവൃത്തി, അതാണ് മനനം. അതിനെ നമുക്ക് രണ്ടാക്കാൻ പറ്റത്തില്ല, ഇത്രമാത്രം ശ്രവണം, ഇത് കഴിഞ്ഞ് ഇത്രമാത്രം മനനം, അത് കഴിഞ്ഞ് ഇത്രമാത്രം നിധ്യാസനം, അങ്ങനെയല്ല. ആ ശ്രവണത്തിൽ തന്നെ മനന നിധ്യാസങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനനത്തിൽ തന്നെ ശ്രവണം അന്തർഭവിച്ചിരിക്കുന്നു. കാരണം മനനം ചെയ്യുന്നു, എന്തിനാശ്രയിച്ചിട്ട് വിചാരം ചെയ്യുന്നു. ഇപ്പോൾ ഭാഷ്യം വിചാരം ചെയ്യുന്നു, ഇത് മനനമാണ്, ശ്രീത് ശ്രവണവുമാണ്, രണ്ടും ഒരേ സമയം സംഭവിക്കുകയാണ്. എന്തിനാശ്രയിച്ചാണ് ഈ വിചാരം നടത്തുന്നത്? നമ്മുടെ സ്വന്തമായി ഉള്ള അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവ് എവിടുന്ന് വന്നു? ശ്രവണത്തിൽ നിന്ന് വന്നു. ഏതൊരറിവിലാണോ സംശയാദി ദോഷങ്ങൾ അവശേഷിക്കുന്നത്, ആ അറിവിനെ ആശ്രയിച്ചിട്ടാണ് വീണ്ടും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മനനവും, അതിൻ്റെ ഓരോ അവസ്ഥയ്ക്കും വ്യത്യാസം. ബാഹ്യമായ ആശ്രയം കൂടാതെയും മനനം നടത്താം, ആന്തരികമായി ചെയ്യാം. ബാഹ്യമായ ശബ്ദത്തെ, പൊതുവെ സ്ഥൂലമായ ശബ്ദത്തെ ആശ്രയിച്ച് നമ്മൾ ശ്രവിക്കുന്നു. ആ വ്യത്യാസം വരുന്നത്, ശ്രവണ മനന നിധ്യാസനങ്ങളുടെ വ്യത്യാസം വരുന്നത് ശരിക്കും അന്തർമുഖതയുടെ വ്യത്യാസം. ശ്രവണത്തിൽ അയാൾ ബഹിർമുഖമായി ശ്രവിക്കാൻ പറ്റും, ശ്രവണേന്ദ്രിയം കേട്ടാലേ അതിന് ശ്രവണമെന്ന് പറയാൻ പറ്റും. നമുക്കവിടെ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നു, ആചാര്യനെ ആശ്രയിക്കുന്നു, ബാഹ്യമായ പലതിനെ ആശ്രയിക്കുന്നു. പക്ഷെ അവിടെ ബോധിപ്പിക്കുന്ന തത്വം ബാഹ്യമാണ്. ബാഹ്യമായ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ആന്തരികമാണ് തത്വം. എന്തുകൊണ്ട്? അവിടെ ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. സ്വാഭാവികമായിട്ടും ഈ തത്വത്തെ ശ്രവിക്കുന്നവൻ അന്തർമുഖനാകും. ശ്രവണവും മനനവും തമ്മിൽ നമുക്കൊരു വ്യത്യാസം പറയാം. ആ ശ്രവണത്തിൽ എവിടെയാണോ ഒരു അന്തർമുഖത ലഭിക്കുന്നത് അത് മനനമായി.
അങ്ങനെ പറയാം. പലതരത്തിൽ ഇതിന് വിശദീകരിക്കാം. കാരണം അവിടെ ബാഹ്യമായ ഇതിനൊന്നും ബാഹ്യമായി ആശ്രയിക്കുന്നു, ആന്തരീയമായി ഏതൊരു ജ്ഞാനമാണോ ആ ശ്രവണത്തിൽ നിന്ന് അവന് ലഭ്യമായത് ആ ജ്ഞാനത്തെ തന്നെ ആശ്രയിക്കുന്നു. ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ആ വിചാരം മുന്നോട്ട് പോകുന്നു. അപ്പൊ അന്തർമുഖമായ ശ്രവണമെന്ന് വേണമെങ്കിൽ പറയാം. മനനത്തിന് അന്തർമുഖമായാലും അത് ഏകാഗ്രമാണോന്നില്ല, വിചാരം പലപ്പോഴും വിക്ഷിപ്തമായി ആ സംഭവിക്കുന്നു. അന്തർമുഖതയെപ്പോഴും ഏകാഗ്രതയെ കൊടുക്കുന്നില്ല. ചിന്തകൾ ചിന്തിച്ച് പാടുകയായിരുന്നു. അപ്പൊ ചിന്തിച്ചു എന്ന് വിചാരിച്ചത് ഏകാഗ്രമാണോന്നില്ല. അപ്പോൾ അന്തർമുഖത കൂടുതൽ ഏകാഗ്രമാകുമ്പോൾ അതിനെ മനനം, നിധിധ്യാസനം, മനനത്തിൽ നിന്ന് അയാൾ നിധ്യാസനത്തിലേക്ക്. ഈ സന്ദർഭങ്ങളിലെല്ലാം ശ്രവണവും തുടരാം. എന്നുവെച്ചാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ബഹിർമുഖമായി ആചാര്യന്റെ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെയൊക്കെ സഹായം വീണ്ടും തേടാം. കാരണം ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും ഈ ജ്ഞാനത്തോടൊപ്പം നിൽക്കുന്ന ദോഷങ്ങളെ മാറ്റണം. സംശയരഹിതമായി ബോധിപ്പിക്കുന്നു, വികല്പരഹിതമായി ബോധിക്കുന്നു, സ്വാനുഭവ രൂപത്തിൽ അത് ബോധിക്കുന്നു. അതുകൊണ്ട് അന്തർമുഖമായി ഏകാഗ്രമായി ഈ ശ്രവണം മുന്നോട്ട് പോകുന്നു. അതിനാണ് മനന നിധ്യാസനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ഥലത്തും തന്നെ കർമ്മമില്ല. ഇതിനൊന്ന് കർമ്മമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഒരിടത്തും തന്നെ ഒരാൾ ഇത് ഈ തത്വത്തെ ഗ്രഹിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവിടെ കർമ്മത്തിന് കാരണമായിട്ടുള്ള അഹന്ത, രാഗം, ദേഷ്യം തുടങ്ങിയ സ്ഥാനങ്ങൾക്കൊന്നും അവിടെ അത് സ്ഥാനമില്ല. അത് മാത്രമല്ല, ഇവിടെ അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളെ നിരാകരിക്കുന്നു. അതിൽ മുഖ്യമായി വരുന്ന ഈ അജ്ഞാനമാണ് കർമ്മത്തിന് കാരണമായിരിക്കുന്നത്. അപ്പൊ അജ്ഞാനദോഷത്തെ തന്നെ ഇവിടെ നിരാകരിക്കുകയാണെങ്കിൽ കർമ്മകാരണമായ, കർമ്മത്തിന് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനത്തെ തന്നെ നിരാകരിച്ചു പോകുന്നെങ്കിൽ പിന്നീട് ഇതെങ്ങനെ കർമ്മമാകും? ഉപാസന എങ്ങനെ? ഉപാസനയിൽ അവിടെ താൻ എന്നുള്ള ബോധമുണ്ട്, താൻ ഉപാസിക്കുന്നവനാണ്, അവിടെ തൻ്റെ വിഷയമായി ഒന്നുണ്ട്, സാലഗ്രാമുണ്ട്, അതിനെ വിഷ്ണുവാണെന്ന് സങ്കല്പിക്കുന്നു, സങ്കല്പിക്കുന്നവൻ താനാണ്, ആ തരത്തിൽ പോകുന്നു. അവിടെ ഉപാസ്യമായ വിഷയമാണ്. അവിടെ ഉപാസനയിൽ ആത്മവിസ്മൃതി സംഭവിച്ചുകൂടെയെന്ന് ചില ചോദിക്കും. ഇവിടെ ആത്മവിസ്മൃതിയെക്കുറിച്ചല്ല, ആത്മബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉപാസനയിൽ ആത്മവിസ്മൃതി ഉപാസ്യമായ എന്തോ അതിൻ്റെ സാക്ഷാത്കാരത്തിന് സഹായം. പക്ഷെ ഇതങ്ങനെയല്ല, ഇവിടെ ആത്മബോധമാണ്. ആത്മബോധം കർത്തൃത്വാദി ദോഷങ്ങൾ അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം അതിനെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് പോകുന്നത്. അവനൊരിക്കലും അതിനെ വളർത്താൻ നോക്കുന്നില്ല, അതിനെ ദൃഢപ്പെടുത്താൻ നോക്കുന്നില്ല. കാരണം കർത്തൃത്വാദി ദോഷങ്ങൾ പരിചയിച്ച് ദൃഢപ്പെടുന്നതാണ്, അഭ്യാസം കൊണ്ട് ദൃഢപ്പെടുന്നതാണ്. പറയുന്നു അനാദിയായ ജീവന്റെ അഭ്യാസം കൊണ്ട് ദൃഢപ്പെട്ടു പോയതാണ്, അതിനെ വിവേകം കൊണ്ട് നിരാകരിക്കുകയാണ്. അവിടെ പിന്നെ വീണ്ടും അങ്ങനെ കർത്തൃത്വം വരും. അത് ഈ ജ്ഞാനത്തിൻ്റെ ഒരു ഗതിയാണ്. അവിടെ കർത്തൃത്വാദികളൊന്നും ആരോപിക്കാൻ പറ്റത്തില്ല, മറിച്ച് അത് ആ കർത്തൃത്വാദി ആരോപങ്ങളുടെ നിവൃത്തിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപാസനയും ഇതും തമ്മിൽ വ്യത്യാസം. പിന്നെ ഇവിടെ ഭാഷ്യകാരൻ ഉപാസനയോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്നില്ല. കേവലമായ ആ ശ്രവണം അതിനാണ്. ശ്രവണത്തെ തുടർന്ന് സംഭവിക്കുന്നതെല്ലാം ശ്രവണത്തിന്റെ ഭാഗം. കാരണം ശ്രവണത്തിൽ സംഭവിച്ച ഏതാണോ ആ ജ്ഞാനം അതിൻ്റെ അനുസന്ധാനമാണ്. അത് കൂടുതലായിട്ടൊന്നും അതിലുള്ള ദോഷങ്ങൾ മാറ്റുന്നു. അതുകൊണ്ട് അഹംഗ്രഹ ഉപാസന എന്ന് പറയുന്നതിന് പോലും ഇവിടെ ഭാഷകാരെ സ്വീകരിക്കുന്നു. ചില ആചാര്യന്മാർ അദ്വൈതങ്ങൾ തന്നെ അതിനെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പാക്ഷികമായ സിദ്ധാന്തങ്ങളാണ്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഉപാസനയും സ്വീകരിക്കുന്നു. അപ്പോൾ മനന നിധ്യാസനങ്ങൾ അതേസമയം സാർത്ഥകമാകുന്നുണ്ട്. എന്തുകൊണ്ട്? ശൃണ്ണുന്തോപി
ഇത് കേട്ടിട്ടും അനേകം പേർക്ക് ഇത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നില്ല ശ്രുതിയിൽ. അങ്ങനെ പറയുന്നുകൊണ്ട് മനന നിധ്യാസനങ്ങൾ അവിടെ ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ഇതിലൊരു സംശയത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതങ്ങനെ ശ്രവിച്ച് മനനം ചെയ്ത് പിന്നെ ആ ഏകാഗ്രതയിൽ ഈ ദോഷങ്ങളൊക്കെ മാറി അങ്ങനെ ക്രമേണ ഇത് പ്രകാശിച്ചു വരുന്ന ഒന്നാണ്, അതോ ശ്രമത്തെ തന്നെ പ്രകാശിക്കുന്നു അജ്ഞാനാദി സർവദോഷങ്ങളെയും നിരാകരിച്ചുകൊണ്ട്? ഇത് രണ്ടും ശരിയാണ്. എന്തുകൊണ്ട്? ശ്രവണം ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര കാലം ഈ ശ്രവണാദി സാധനങ്ങളിൽ ഒരാൾ മുഴുകിയിരിക്കുന്നു, അവിടെയെല്ലാം അയാൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രവണത്തെ തന്നെ. എന്നുവെച്ചാൽ ശ്രവണത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് മനന നിധിധ്യാസനങ്ങളുടെ ആധാരമായിരിക്കുന്നു. അപ്പോൾ ശ്രവണത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറയുന്നതിന് ദോഷമില്ല. ഈ ദോഷങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഭാഷകാരൻ പറയും, അത് ആ ജ്ഞാനം ദൃഢമാകുന്നു. ശരി, അങ്ങനെ ആ ജ്ഞാനം ദൃഢമായി, അതിനുശേഷമോ? ആ ജ്ഞാനത്തിൽ സംശയരഹിതമായി ആ ജ്ഞാനത്തെ ബോധിച്ചവരുടെ ജ്ഞാനി എന്ന് പറയും. അങ്ങനെ ആ ജ്ഞാനി ജ്ഞാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജ്ഞാനം പ്രാപിച്ചു, അയാൾക്ക് ഇനി അതിൽ ഒരു സംശയമില്ല. അതിനുശേഷമോ? ആ ജ്ഞാനി വീണ്ടും സശരീരനായിരിക്കുന്നു. ആ കാര്യം ഇനി അവസാന ഭാഗത്ത് അതും ചർച്ച ചെയ്യും. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ജ്ഞാനപ്രാപ്തി വരെയാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഉറപ്പിക്കുന്ന ഒരു കാര്യം, ആ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രവണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഇപ്പോഴായാലും ശരി, അല്ലാതെ ധ്യാനത്തിൽ നിന്നല്ല. ധ്യാനം പലതരത്തിലുണ്ട്. യോഗികൾ പറയുന്ന ധ്യാനം അത് വേറൊന്നാണ്, ഭക്തന്മാർ പറയുന്ന ധ്യാനമുണ്ട് അത് വേറൊന്നാണ്. യോഗികളിൽ തന്നെ പലതരത്തിലുണ്ട്. പാതഞ്ചല യോഗമുണ്ട്, ഹഠയോഗമുണ്ട്, ഇതിലുള്ള ഓരോ തരത്തിലുള്ള ധ്യാന മാർഗങ്ങളെ സ്വീകരിക്കുന്നു. ഇപ്പൊ ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഐകരൂപ്യമുണ്ട്. ഓരോ സമ്പ്രദായം അനുസരിച്ചും അതിന് രീതി വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഏത് ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ഉപാസനാരൂപത്തിലുള്ള ധ്യാനം. ഉപാസനാരൂപത്തിലുള്ള ധ്യാനം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ചിത്താവർത്തി രൂപത്തിലുള്ള ധ്യാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവിനെ തന്നെ എടുക്കുക, ആത്മാവിനെ വിഷയമാകും. എന്നിട്ട് ആത്മാവിലുള്ള ചിത്താവൃത്തി, അങ്ങനെ പറയും സജാതീയ പ്രത്യയ പ്രവാഹ രൂപത്തിലെ ചിത്താവൃത്തി, അതാണ് ഉപാസന എന്ന് പറയുന്നത്, വൈദിക ഉപാസന എന്ന് പറയുന്ന അതാണ്. ആ ധ്യാനം കൊണ്ടാണോ ജ്ഞാനം ഉണ്ടാകുന്നത്? അതിനാണ് ഭാഷ്യകാരൻ നിഷേധിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ടല്ല, പിന്നെ ആ ശബ്ദശ്രവണം കൊണ്ടാണോ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഈ ശബ്ദശ്രവണം, ഈ ശ്രവണത്തെ നമുക്കിവിടെ ധ്യാനം എന്ന് പറയാം. ധ്യാനം എന്ന് പറയുന്നത് ശബ്ദത്തിലല്ല ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ശബ്ദശ്രവണം ധ്യാനമാണ്, പിന്നെ ശബ്ദ ശ്രവണത്തെ തുടർന്ന് വരുന്ന മനനം ധ്യാനമാണ് അദ്വൈതം, നിധ്യാസനം ധ്യാനമാണ്, ഇതെല്ലാം ധ്യാനമാണ്. കാരണം ഇവിടെയെല്ലാം എന്ത് വരുന്നു, ആത്മവസ്തുവിൻ്റെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ അനുസന്ധാനമുണ്ട് ഇവിടെയെല്ലാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ധ്യാനമാണ്. അത്തരത്തിലുള്ള ഒരു ധ്യാനത്തെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നു, അതിന് ഭാഷ്യകാരനെതിരല്ല. പക്ഷേ അശ്രവണം, അതിൽ നിന്നുണ്ടായ ആ ജ്ഞാനത്തെ തുടർന്നുള്ളതാണ് ഇതെല്ലാം. ജ്ഞാനം അവിടെ സംഭവിച്ചു, ദോഷങ്ങൾ തടസ്സം നിൽക്കുന്നു എന്നുള്ള ബോധത്തിൽ നിന്നാണ് ബാക്കി മുന്നോട്ട് പോകുന്നത്, മനന നിധ്യാസനങ്ങൾ. അല്ലാതെ ആദ്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടായില്ല എന്നാണ്. ശ്രവിച്ചിട്ട് ജ്ഞാനുണ്ടായില്ല, പിന്നെ വിചാരം ചെയ്തു, എന്നിട്ട് ജ്ഞാനം ഉണ്ടായില്ല, പിന്നീട് ധ്യാനിച്ചു, ധ്യാനിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ധ്യാനിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി, അതുവരെ ഉണ്ടായില്ല. ഇതിൻ്റെ ഭാഷകാരങ്ങേ ഏതൊരു ജ്ഞാനമാണോ ശ്രവണത്തിൽ നിന്നുണ്ടായത് അതിലുള്ള ദോഷങ്ങളെ മാറ്റിയതേ ഉള്ളൂ, അല്ലാതെ ധ്യാനം കൊണ്ട് പുതിയൊരു ജ്ഞാനം ഉണ്ടായില്ല. ഈ ജ്ഞാനത്തിൽ പരോക്ഷം അപരോക്ഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ,
ജ്ഞാനം ഏകരൂപത്തിലേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായാലും പരോക്ഷം അപരോക്ഷം അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ വ്യത്യാസം എന്തുകൊണ്ട് പറയുന്നു? ശാസ്ത്രങ്ങളിൽ ആചാര്യന്മാർ പറയുന്നു അതാണ്, ഈ ദോഷങ്ങളോട് കൂടിയിരിക്കുമ്പോൾ ആ ജ്ഞാനത്തിന് പരോക്ഷമെന്ന് പറയും. ആ ദോഷങ്ങളെല്ലാം അതിൽ നിന്ന് മാറുമ്പോൾ ആ ജ്ഞാനത്തിന് അപരോക്ഷമെന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. ജ്ഞാനത്തിന് അവിടെ ഒരിടത്തും മാറ്റം വരുന്നില്ല. വെളിച്ചം അതിന്റെ സ്വരൂപത്തിൽ മാറ്റമൊന്നും ഇല്ല. അതെങ്ങനെ ഇരുന്നാലും ശരി, അത് മങ്ങിയ വെളിച്ചമായാലും ശരി, പ്രകൃഷ്ട പ്രകാശമായാലും ശരി, സന്ധ്യയ്ക്കുള്ള വെളിച്ചമായാലും ശരി, മധ്യാഹ്നത്തിലെ വെളിച്ചമായാലും ശരി, ആ വെളിച്ചത്തിന്റെ സ്വരൂപത്തിന് വ്യത്യാസം എന്താണ്? അത് പ്രകാശമാണ്. പക്ഷെ അവിടെ ഇരുളിന്റെ ഒരു സ്വാധീനം വരും. ആ വെളിച്ചത്തിൽ എങ്ങനെ ഇരുൾ വരും എന്ന് ചോദിച്ചാൽ നമ്മുടെ അനുഭവമാണല്ലോ. വെളിച്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ സന്ധ്യയ്ക്ക്? ഇരുളില്ലാത്ത വെളിച്ചം നമ്മൾ കാണുന്നില്ലേ മധ്യാഹ്നത്തിന്? അത് സംഭവിക്കാം. അങ്ങനെ അതുപോലെ അത് വെളിച്ചത്തിന്റെ സ്വരൂപത്തിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇരുൾ അവിടെ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഇരുളും വെളിച്ചവും കലർന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ജ്ഞാനത്തിന്റെ സ്ഥിതി. ശ്രുതി അതിനെ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അത് ബോധിക്കുമ്പോൾ ആ ദോഷങ്ങൾ ഒരുവനുണ്ടെങ്കിൽ ബോധിക്കുമ്പോൾ അവിടെ അത് മങ്ങിയ രീതിയിൽ അനുഭവപ്പെടും. അതിനെ മറമാറ്റുമ്പോൾ അതാണ് ഭാഷകാരൻ മുമ്പൊരിടത്ത് നമ്മൾ ചർച്ച ചെയ്തത്. മനന നിധ്യാസനങ്ങൾ എന്തിനു വേണ്ടി? അവിടെ പറഞ്ഞു നിവൃത്തി അർത്ഥമായി. അത് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. എന്താ നിവർത്തിപ്പിക്കുന്നത്? ഈ ദോഷങ്ങൾ. അത് യജേതാന്ന് പറയുമ്പോൾ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അവിടെ, മറിച്ച് കർത്തൃത്വാദി ദോഷങ്ങൾ, അഹന്താദി ദോഷങ്ങൾ, അജ്ഞാനാദി ദോഷങ്ങൾ, ഈ ദോഷങ്ങളെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടത് വിധിയല്ല, വിധി പോലെ തോന്നിക്കും, വിധിക്കുന്നില്ല. അത് കർമ്മത്തിലേക്ക് ഒരാളെ പ്രവർത്തിപ്പിച്ചാലേ അത് വിധിയാകും. ഇതെല്ലാം എന്താണ്? നിവൃത്തിപരാണി വാക്യാനി. അത് നിവൃത്തിപരമാണോ മുമ്പ് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടായിരിക്കും. നിവൃത്തിപരമായ വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിന് ഒന്നും വരേണ്ട കാര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ചില സംശയങ്ങളുണ്ടാകും. അങ്ങനെയാണ് ഞാനിതിവിടെ വിശദീകരിച്ചത്. ശ്രവണകാലയവ, ഇത് തന്നെയാണ് സിദ്ധാന്തം. ജ്ഞാനം ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. അവിടെ വീണ്ടും സംശയങ്ങൾ വരുന്നു. ആത്മസ്വരൂപ അന്വാഖ്യാന മാത്രേണ ആത്മവിജ്ഞാനി വിധിമന്ദരേണ എന്ന പ്രവർത്തതിരിച്ച് കേവലം ആത്മസ്വരൂപ ബോധനം, അതാണ് ഇവിടെ ഇത്രയല്ലേ പറയുന്നത്? ബ്രഹ്മേ വേദം അമൃതം. ശരി, ശ്രുതി ഇത് ബോധിപ്പിക്കുന്നു. ഇത് ബോധിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാകണമെങ്കിൽ അതിന് ഒരു വിധി വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്ന വിധിയല്ലെന്ന് നമ്മൾ സമ്മതിച്ചു. ഉറവക്ഷി കുറച്ചുകൂടെ മയപ്പെട്ടു. ആത്മസ്വരൂപ അന്വാഖ്യാനം മാത്രമേ അതേ സംഭവിക്കുന്നു. ബ്രഹ്മേ വേദ സർവം, ഇങ്ങനെ ഒന്ന് ബോധിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു ആത്മവിജ്ഞാനത്തിന് വേണ്ടി വിധി മന്ദിരേണ് ഞാൻ പ്രവർത്തിച്ചത്. വിധിയില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? ഒരു പ്രേരണ അവിടെ വേണ്ടേ? ജിജ്ഞാസന് പറയുന്നു വേണ്ട. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രേരണ ആവശ്യമെന്ന് ചോദിക്കുന്നത്? ആ ഒരു ആത്മബോധത്തിന് വേണ്ടിയിട്ടാണോ? ശ്രുതിയിൽ നിന്ന് ആ വാക്യം ശ്രവിച്ചു, അതിൽ നിന്നൊരു ആത്മബോധമുണ്ടോ? അതിന് എവിടെയാണ് പ്രേരണയുടെ ആവശ്യം? ആവശ്യം എന്തുണ്ട്? ആത്മവാദി വാക്യ ശ്രവണേന ആത്മവിജ്ഞാന ജനിതത്വ ബ്രഹ്മേ വേദം അമൃതം തദൈവ ബ്രഹ്മത്വം വിധി തുടങ്ങിയ ഈ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ശ്രവിക്കുമ്പോൾ ഇത് തൽക്കാലം നമ്മളെ വിട്ടൊക്കെ വൈദികനെന്നെടുക്കുക. കാരണം അത് എല്ലാം ശ്രവിക്കുന്നതിനുള്ള യോഗ്യത വന്നവരാണ്. ഇതിൽ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടതാണ്. കാരണം ഇതെല്ലാം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു സമൂഹത്തിനോട് പറഞ്ഞാണ്, ഒരു പ്രത്യേക സംസ്കാരമുള്ളൊരു ആൾക്കാരോട് പറഞ്ഞാണ്. എന്നതൊക്കെ മാറിപ്പോയി. ഇന്ന് ആ ശബ്ദമില്ല, ഭാഷയില്ല, ആ ബോധമില്ല. അവിടേക്ക് ഇത് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും?
എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്, കാലവ്യത്യാസം കൊണ്ടാണ്, സംസ്കാരത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പുതുമയൊന്നുമില്ല, അയാളിതെല്ലാം സാമാന്യമായി ഗ്രഹിച്ചിരിക്കുകയാണ്. അയാൾക്ക് പദപദാർത്ഥ സംഗതിയെല്ലാം അയാളുടെ കയ്യിലുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ശ്രുതിക്ക് ഒരു താല്പര്യമുണ്ട്, ആ താല്പര്യത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അയാൾ ആരും ഗ്രഹിപ്പിച്ചില്ല. അങ്ങനെ ഒരാൾ ഗ്രഹിപ്പിക്കുന്നു, അങ്ങനെ പറയുന്ന ശ്രവണമെന്ന് പറയുന്നത് കേവലം ഒരു വാക്യം ഉച്ചരിച്ചു കൊടുക്കുകയാണ്, മന്ത്രം ഉപദേശിക്കും പോലെയല്ല ശ്രവണം. ഓം നമ ശിവായ നീ ജപിച്ചോ എന്ന് പറയും പോലെയല്ല, അവിടെ വിശദീകരണമൊന്നും ആവശ്യമില്ല. ശ്രദ്ധയുള്ളവർ ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവനത് ആവർത്തിച്ചാൽ മതി. ആവർത്തനം കൊണ്ട് എന്താണോ ആ മന്ത്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫലം അത് അവന് ലഭിക്കും, അത് മറ്റൊരു വിഷയമാണ്, അത് ആധ്യാത്മികതയുടെ മറ്റൊരു തലം. ഇവിടെ അതല്ല, ഇവിടെ ഒന്നിനെ ആവർത്തിക്കാൻ പറയുകയാണ്. ഇവിടെ ആ താല്പര്യം എന്താണെന്ന് ബോധിപ്പിച്ചിട്ട് ഒരാൾ അതിനെ മനസ്സിലാക്കി കൊടുക്കുന്നു, അത് കേട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് ശ്രവണമെന്ന് തുടങ്ങും. ഇത് കേട്ട് മനസ്സിലാക്കാനല്ലേ പറ്റും, മറ്റൊരു ഉപായം ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് ബ്രഹ്മവിദ്യ എന്ന് പറയും. അങ്ങനെ ശ്രവിക്കുമ്പോൾ ആത്മവിജ്ഞാനസ്യ ജനിതത്വ, അവിടെ ആത്മവിജ്ഞാനം ഉണ്ടായി തന്നെ തീർന്നു, ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. കാരണം സ്വന്തം സത്വത്തെ ബോധിപ്പിക്കുകയാണ് ശ്രുതി, സ്വന്തം ഉണ്മയെ അത് ബോധിപ്പിക്കുകയാണ്. അതിലെങ്ങനെ ഒരാൾക്ക് സംശയം ഉണ്ടാവും? തൻ്റെ അസ്തിത്വത്തിൽ ആർക്കും സംശയം ഉണ്ടാകും? അങ്ങനെയാണ് ശ്രുതി ഇതിനെ ബോധിപ്പിക്കുന്നത്, സച്ചിദാനന്ദം എന്ന് ബോധിപ്പിക്കും. ഈ ശരീരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നശിക്കുന്നതാണെന്ന് ഒരുത്തിന് തികച്ചും ബോധ്യമുണ്ടെങ്കിലും അവന് തൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടേ അവൻ നാശത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ ആത്മബോധത്തെ അവന് നിരാകരിക്കാൻ കഴിയില്ല. ആത്തരത്തിലാണ് ശ്രുതി അവനെ ബോധിപ്പിക്കുന്നത്, സച്ചിദാനന്ദമായി ബോധിപ്പിക്കുന്നു, വിജ്ഞാനം ആനന്ദമായിട്ടെല്ലാം ബോധിപ്പിക്കുന്നു. അപ്പോൾ ആ ശ്രവണം കൊണ്ട് തന്നെ ഭാഷ്യം നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശ്രവണമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ശ്രവണമെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ചടങ്ങൊക്കെ നടത്തി ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റാരും കേൾക്കാതെ ഗുരു ചെവിക്ക് അകത്തേക്ക് തത്വമസി എന്ന് പറഞ്ഞു തരുന്നതാണെന്നാണ് മന്ത്രോപദേശം പോലെ. അത് അതിനെയും ശ്രവണമെന്ന് പറയാം, പക്ഷെ അത് മന്ത്രോപദേശം പോലെയുള്ളൂ. അതിൻ്റെ അർത്ഥം അതിനെ നീ ആവർത്തിച്ച് ജപിക്കുക, ഗുണമുണ്ടാവും, ഗുണമില്ലാത്ത കാര്യമില്ല. അത് ആധ്യാത്മികമായി പറയുമ്പോൾ മന്ദബുദ്ധികൾക്കുള്ള ഉപായമാണ്. വിചാരക്ഷമതയില്ല, തത്വഗ്രഹണത്തിനുള്ള സാമർഥ്യമില്ലെങ്കിൽ അതും ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നു, അതിനാവർത്തിച്ചുള്ളൂ. ക്രമേണ എന്തെങ്കിലും മാറ്റം വരും, കുറുമ്പ് നടന്നാലും ക്രമേണ അവിടെ ഒരു വഴിത്താരം ഉണ്ടാകുന്നു. മണലിലാണെങ്കിൽ എളുപ്പമുണ്ടാകും, കല്ലിലാണെങ്കിൽ വർഷങ്ങൾ പിടിക്കും. അപ്പം അതുപോലെ ഓരോ സമ്പ്രദായങ്ങൾ. ഇവിടെ അതല്ല, ഇവിടെ ആ വാക്യശ്രവന് ആത്മവിജ്ഞാനസ് ജനിതത്വം, ഇവിടെ ആത്മവിജ്ഞാനം ഉണ്ടാകുന്നു. ഇക്കാര്യം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്രവണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഒരു വലിയ വിശദീകരണം ഭാഷയത്തിൽ വന്നിട്ടുണ്ട്. കിംഭോ കൃതസ്യ കരണം, പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ഒരു പ്രവൃത്തി എന്തിനാ എന്നാ ചോദിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ധ്യാനിക്കണം, ഉപാസിക്കണം. ഇപ്പോൾ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞല്ലോ, കിംഭോ കൃതസ്യ കരണം, ചെയ്തതിനെ വീണ്ടും ചെയ്യേണ്ട ആവശ്യം തോന്നുന്നു, ഉണർന്നവനെ വീണ്ടും ഉണർത്തേണ്ട ആവശ്യം തോന്നുന്നു. ശരി, ഉണർന്നവനെ വീണ്ടും ഉണർത്താൻ ഒരാൾ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇനി അവൻ തന്നെ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെന്ത് എന്ത് പേരാ പറയുന്നത്? ചികിത്സിക്കേണ്ട രോഗം എന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നീട് ഉണരാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ആവശ്യമുണ്ട്. ഉണർന്നു കഴിഞ്ഞു, പിന്നെ അവന് ഉണർന്നിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആലസ്യം, നിദ്ര തുടങ്ങിയ ദോഷങ്ങൾ വരാതിരിക്കാൻ നോക്കാം. ചിലർ ഉണർന്നാലും വീണ്ടും രാവിലെ ഉണർന്നു കഴിഞ്ഞാലും കുറച്ചുകൂടി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും, വീണ്ടും മുടി പതിച്ചു കിടക്കും. കർത്തവ്യ കർമ്മങ്ങളോടുള്ള വിമുഖത കൊണ്ട് അത് ആലസ്യം, നിദ്ര അത് വരാതിരിക്കാൻ നോക്കാം, വീണ്ടും അതിലേക്ക് പെടാതിരിക്കും.
വീണ്ടും അതിലേക്ക് പെട്ടുപോകാം, വീണ്ടും ഉറങ്ങാം, വീണ്ടും അതിലേക്ക് വരാം. പക്ഷെ ഉണർവിൽ പിന്നെ രണ്ടാമതൊരു ഉണർവില്ല. അതാണ് കിംഭോ കൃതസ്വീകരണം. ഇങ്ങനെ ചെയ്തതിനെ വീണ്ടും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ഏത് ജ്ഞാനത്തെ ഉണ്ടാക്കാനാണ്? അപ്പോൾ ഈ തത്വത്തെ ശ്രവിക്കുന്നവർ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ദൃഢമായിട്ടും വിശ്വസിക്കുകയെങ്കിലും ചെയ്യാം, എല്ലാവർക്കും ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. ജ്ഞാനം ഉണ്ടാകാത്ത ഒരു മനുഷ്യനുമില്ല. ഉറങ്ങുകയാണെങ്കിൽ രക്ഷയില്ല. ഉറക്കത്തിൽ ജ്ഞാനം ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. സമാധിയിലാണെങ്കിലും ഉണ്ടാകത്തില്ല, കാരണം അടുത്ത് സമാധിയെ നിഷേധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജ്ഞാനം അത് തന്നെ സമാധി, ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അത് തന്നെ സമാധി എന്ന് പറയും. അത് ഇനി വരുന്ന ഭാഗത്ത് നിഷേധിക്കും. ജ്ഞാനസമാധി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ വിശദീകരിക്കും. പക്ഷെ ഗുരുഷ് എന്നാലും ഒരു പ്രേരണയില്ലാതെ, ശ്രുതി പ്രേരിപ്പിക്കാതെ, തശ്രവണേ പിന്നെ പ്രവർത്തിച്ച് ശ്രവണത്തിന് ഒരാൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ പ്രേരണ വേണ്ടേ? അതിനൊരു പറയണ്ടേ? ഇനി ശ്രവിക്കൂ, അങ്ങനെ പറഞ്ഞാൽ അനവസ്ഥാ ദോഷം വരും. പിന്നെ അതിനൊരു പ്രേരണ, പിന്നെ അതിനൊരു പ്രേരണ, അതിനൊരു പ്രേരണ, അങ്ങനെ പോവും. അനവസ്ഥാ ദോഷത്തിലേക്ക് അവസാനത്തെ പ്രേരണ ഏതാണെന്ന് പിടിയിട്ടത്തിൽ അതിനാണ് അനവസ്ഥ എന്ന് പറയുന്നത്. ശ്രവണത്തിന് ഒരു പ്രേരണ, ആ പ്രേരണയ്ക്ക് ഇനി ഒരു പ്രേരണ, അങ്ങനെ പോകും. അനവസ്ഥാ പ്രസംഗ യഥാ ആത്മവാദി വാക്യാർത്ഥ ശ്രവണേ വിധി മന്ദിരേണ പ്രവർത്തതേ തഥാ വിധിവാക്യ ശ്രവണേദി ശ്രവണേവി വിധി മന്ദിരേണ പ്രവർത്തിച്ചതീതി വിധ്യന്തരാപേക്ഷ. അനവസ്ഥ വിശദീകരിക്കുകയാണ് ഇവിടെ. എന്താണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന വാക്യാർത്ഥ ശ്രവണത്തിന് വിധി വേണം. അങ്ങനെയാണെങ്കിൽ കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന വാക്യത്തിന് വേറെ വിധി വേണം. തഥാ തദർത്ഥ ശ്രവണേപി പിന്നെ ആ വിധിയുടെ അർത്ഥത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി വേറെ വിധി വേണം. അനവസ്ഥ പ്രസിദ്ധി ചെയ്ത അതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല. ശ്രുതി അത് ബോധിപ്പിക്കുന്നു. അതിനെ ബോധിക്കേണ്ട രീതിയിൽ ബോധിപ്പിക്കുമ്പോൾ അവിടെ ജ്ഞാനമുണ്ടാകുന്നു. ശ്രവണം തുടരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചിലരൊക്കെ പറയും, ഇവിടെ ഇങ്ങനെ കേട്ടിരിക്കുന്നു, സർവ്വസാധാരണമല്ല, എല്ലാവരും കേട്ടിരിക്കും. തത്വമസി എന്ന് പറയുന്നത് ശ്രവിച്ചതും അയാൾക്ക് ബോധമുണ്ടായി എന്ന് പറയും. ശേതകേതുവിന് പോലും 9 തവണ ഉപദേശിക്കേണ്ടി വന്നു. എന്നാലും ചിലരങ്ങനെ അവകാശപ്പെടാറ്, 1 തവണ കേട്ടു ബോധമുണ്ടായി. അങ്ങനെ സംഭവിക്കാമോ എന്ന് പറയും. അങ്ങനെ സംഭവിക്കാൻ എന്തുകൊണ്ട്? അതാണ് പറയുന്നത്, ശ്രവണം അവസാനിക്കുന്നില്ല, അത് സാക്ഷാത്കാര പര്യന്തമുണ്ട്. ഈ ദോഷങ്ങളൊക്കെ മാറി കാലം അത് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് പറയുന്നത് തത്വമസി എന്ന് കേട്ടപ്പോൾ തന്നെ ബോധമുണ്ടായി എന്ന് പറയുന്നു. അല്ലാതെ ഒരുവന്റെ അടുത്ത് തത്വമസി എന്ന് ഉപദേശിച്ച് ഉടനെ അവന് ബോധമുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല. ശ്രവണ മനനാദികളുടെ ആ തുടർച്ചയിൽ ആ തത്വമസിയിൽ നിന്നുണ്ടായ ആ ബോധം, അത് ദോഷങ്ങളൊന്നും കൂടാതെ പ്രകാശിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പിന്നെ ആ ജ്ഞാനം അതെങ്ങനെയാണ്, അത് ആത്മാവിനെ എങ്ങനെ വിഷയമാക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ഭാഗങ്ങളിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം, ആത്മാവിഷയമാകും വിഷയമാകത്തില്ലേ, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു, അതും അദ്വൈതാത്മബോധം. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ അദ്വൈതമാണ് നമ്മുടെ വിഷയം, അതും ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം, വേറെ ആരെങ്കിലും പറഞ്ഞ അദ്വൈതം. ആ അദ്വൈത ബോധം അതാണ് ഇത് പറയുമ്പം. അവിടെ ഒരു സിദ്ധനുണ്ടായിരുന്നു, അങ്ങേർക്ക് എങ്ങനെ ബോധമുണ്ടായിരുന്നു എന്റെ അടുത്ത് ചോദിക്കരുത്, അങ്ങേരെ കണ്ട് ചോദിക്കും. ആ സിദ്ധനെ കണ്ട് ചോദിക്കാം, തനിക്ക് എങ്ങനെ ബോധമുണ്ടായത്? സ്വാമി പറയുന്നതനുസരിച്ച് തനിക്ക് ബോധം ഉണ്ടാകത്തില്ല, അതൊക്കെ അവിടെ പോയി ചോദിക്കും. ഇവിടെ നമ്മൾ ശ്രുതി വാക്യങ്ങൾക്കനുസരിച്ച് ഭാഷ്യത്തിനനുസരിച്ച് ചർച്ച ചെയ്യും. ലോകത്ത് എത്ര സിദ്ധന്മാരുണ്ടെന്നോ എത്ര പേർക്ക് ആത്മജ്ഞാനമുണ്ടെന്നോ എനിക്ക് യാതൊരു പിടിപാടൊന്നും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ചോദിക്കും. ഇവിടെ ഭക്ഷ്യകാരൻ എങ്ങനെയാണോ അദ്വൈത ആത്മതത്വത്തെ വിശദീകരിക്കുന്നത്, ആത്മബോധത്തെക്കുറിച്ച് എങ്ങനെയാണോ പറയുന്നത്,
അതിനെ സംബന്ധിച്ച് വരുന്ന ബുദ്ധിദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നു. ആരുടെയും ദോഷത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, അവനവൻ തന്നെ പരിഹരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ജ്ഞാനം ഇങ്ങനെയാണ്. വാക്യജനിത ആത്മജ്ഞാന സ്മൃതി സന്തതേഹി ശ്രവണ വിജ്ഞാന മാത്ര അർത്ഥാന്തരത്തിൽ മിരിച്ച് വിടുന്ന മറ്റൊരു വിഷയമാണ്. അതൊന്ന് പിന്നീട് ചർച്ച. ശിഷ്യ